0: सर्वं तवाकृतितया सततं भजते अनन्यप्रीत्या सजयत्तरुणाचलत्वयि सुखे मग्नः शोणप्रभं सोमकलावतं संपाणिस्पुरत् पञ्चशरेक्षुचापम् प्राणप्रियं नौमि पिनाकपाणेः कोणत्रयस्थं कुलदैवतं नः चूडोत्तम सिदचंद्रचारुकलिगा चंजच्छिखाभास्वरोम लीलादग्ध विलोलकामशलभ श्रेयो दशाग्रे स्फुरन् अंतस्पूज्यत पारमोहतिमिर प्राग्भारमुच्चारयन् चेतसद्मनियोगिनां विजयते ज्ञानप्रदीपो हरः मनोनिवृत्तिः परमोपशान्तिः सातीर्थवर्या मणिकन्निका च ज्ञानप्रवाहा विमला दिगंगा साकाशिकाहं निजबोधरूपा कोशेषु पञ्चस्वधिराजमाना बुद्धिर्भवानी प्रतिदेहगेहे साक्षी शिवः सर्वगतोऽन्तरात्मा साकाशिकाहं निजबोधरूपा यस्यामिदं कल्पिदमिन्द्रजालं चराचरं भाति मनोविलासं सच्चित्सुखैका परमात्मरूपा साकाशिकाहं निजबोधरूपा काश्यां हि काशते काशी काशी सर्वप्रकाशिका साकाशी विदिता येन तेन प्राप्ता हि काशिका काशीक्षेत्रं शरीरं त्रिभुवनजननी व्यापिनी ज्ञानगंगा भक्तिश्रद्धा गयेयं निजगुरुचरणध्यानयोगप्रयागः विश्वेशोऽयं तुरीयः सकलजनमनः साक्षीभूतोऽन्तरात्मा देहे सर्वं मदीये यदि वसति पुनः तीर्थमन्यः किमस्ति त्वां केरलेषु भगवन् वृषभाचलेशं स्तुन्वन्ति सत्त्वपुरुषं यतयोऽनुभक्त्या गायन्ति वेदविदुषो निगमान्तकीर्तिं शम्भोस्त्वदीयचरणौ शरणं प्रपद्ये आञ्चनेयमतिपाटलालनं काञ्चनाद्रिकमनीय विग्रहं पारिजात तुरुमूलवासिनं भावयामि पवमाननन्दनं शारदा शारदाम्बोजवदना वदनाम्बुजे सर्वदा सर्वदा अस्माकं सन्निधिः सन्निधिं क्रियात्। कलाभ्यां चूडालङ्कृतशशिकलाभ्यां निजतपःफलाभ्यां भक्तेषु प्रकटितफलाभ्यां भवतु मे शिवाभ्याम् अस्तोकत्रिभुवनशिवाभ्यां हृदि पुनः भवाभ्याम् आनन्दस्फुरदनुभवाभ्यां न तिरियम्। श्री वडकनाथन्റെ അനുഗ്രഹം കൊണ്ട് കൃപ കൊണ്ട് ആ വടക്കനാഥന്റെ സാന്നിധ്യത്തിൽ തന്നെ തിരുമുമ്പിൽ തന്നെ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ അഞ്ചു ദിവസം ഭഗവത് ഗുണം ശിവാനന്ദലഹരി ആചാര്യ വടക്കനാഥന്റെ തന്നെ സ്വരൂപമായിട്ട് പരമേശ്വര സ്വരൂപമായിട്ടുള്ള ശങ്കര ഭഗവത്പാദർ രചിച്ചിട്ടുള്ള ശിവാനന്ദലഹരി സ്തോത്രം, അത് സ്തോത്രകൃതിയാണ്. ശിവാനന്ദലഹരി സ്തോത്രം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് നോക്കാൻ പോവാണ്. ആ ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ഈ സത്സംഗത്തിൽ വന്നിരിക്കാനും നമുക്ക് പറയാനും കേൾക്കാനും ഉള്ള ഭാഗ്യം ആ ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നു. ഭഗവാന്റെ മഹിമയെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് എവിടെയെങ്കിലും അവസാനിപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റും എന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷെ ആ മഹിമാശ്രവണമല്ലാതെ വേറെ ഒരു ഗതിയില്ല ഈ സംസാരത്തിൽ. അതാണ് കുറച്ചു നേരമെങ്കിലും നമുക്കിവിടുത്തെ ദുഃഖം മറന്ന് ആനന്ദം അനുഭവിക്കണമെങ്കിൽ ആ ഭഗവത് സ്മൃതി അല്ലാതെ വേറെ ഗതിയില്ലാത്തത് കൊണ്ട് പുഷ്പതന്തൻ പറയുന്നുണ്ട്, പുനാമീത്യർത്ഥേസ്മിൻ പുരമതന ബുദ്ധിർവ്യവസിത. എന്തെങ്കിലും അങ്ങയുടെ മഹിമയെക്കുറിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടല്ല. വേദങ്ങളെ ഗാനം ചെയ്തിട്ട്, ശാസ്ത്രങ്ങളും വേദങ്ങളും പുരാണങ്ങളും ഒക്കെ ഗാനം ചെയ്തിട്ട് തീരാത്ത മഹിമയെ നമ്മൾ കുറച്ചുപേർ ചേർന്നിരുന്ന് പറഞ്ഞതുകൊണ്ട് എവിടെയെങ്കിലും ഊഹിച്ചു പോലും അറിയാൻ കഴിയുന്നല്ല. പക്ഷെ എന്താ ആനന്ദമാണ് നമുക്ക്, നമ്മൾ സ്വയം പരിശുദ്ധരാവുന്നു ഭഗവത് മഹിമയെ കേൾക്കുമ്പോൾ, ഭഗവത് കഥകളെ കേൾക്കുമ്പോൾ ഭഗവത് സ്മൃതി ഉള്ളിൽ ജാഗ്രതമാവുന്നു. ആ ഭഗവത് സ്മൃതിയെ ഉള്ളിൽ ജാഗരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്സംഗം. സത്സംഗമല്ലാതെ വേറെ വഴിയില്ല എന്നാണ്. சஜ்ஜன சங்கதி ரேகா பவதி பவார்ணவ தரணே நௌகா. ഈ സംസാരമാവുന്ന ഈ ദുഃഖത്തിൽ നിന്ന് തരണം ചെയ്യണമെങ്കിൽ അതിന് ഒരേ ഒരു നൌകയേ ഉള്ളൂ, സജ്ജന സംഗതി. സജ്ജനങ്ങളായിട്ടുള്ളവരെ, സമാന മനസ്കരായിട്ടുള്ളവരെ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഭഗവത് കഥയെ കേൾക്കുക, ഭഗവത് തത്വത്തിനെ കേൾക്കുക, ഭഗവത് വിചാരം ചെയ്യുക, ഈശ്വര ചിന്ത ചെയ്യുക എന്നാണ്. വേറെ വഴിയില്ല. അതാണ് ഇവിടെ ഭഗവത് മഹിമയെ കുറിച്ച് പറയാൻ തന്നെ ആരംഭിക്കുന്നത്. പുഷ്പദന്തൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗന്ധർവൻ ശിവമഹിമ്ന സ്തോത്രം എന്ന് പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് താൻ ചെയ്ത ഒരു അപചാരത്തിന് പരിഹാരമായിട്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് കുറച്ച് ശ്ലോകങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ശിവമഹിമ്ന സ്തോത്രമാണ് വളരെ അവിടെ പ്രസിദ്ധമായിട്ടുള്ളത്. അതിൽ ആരംഭിക്കുമ്പോൾ തന്നെ മഹിമ്ന സ്തോത്രമാണ്, ഭഗവാന്റെ മഹിമയെ കുറിച്ച് പറയുന്നതാണ്. ഈ വിശ്വം മുഴുവൻ ഭഗവാന്റെ മഹിമയാണ്. ഉപനിഷത്ത് പറയുന്നുണ്ട്, എന്താ വിശ്വം അസ്യ മഹിമ. ഈ കാണുന്ന വിശ്വം മുഴുവൻ, കാണപ്പെടുന്നത് മുഴുവൻ ആ ഭഗവാന്റെ മഹിമയാണ്. പക്ഷെ ആ മഹിമയെ പറയാൻ ആരംഭിക്കുമ്പോ തന്നെ പുഷ്പദന്തൻ പറയുന്നുണ്ട്, അങ്ങയുടെ മഹിമയെ ഞങ്ങൾക്ക് എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റും. മഹിംന പാരം തേ പരമവിദുഷോ യദ്യ സദൃശി സ്തുതിർ ബ്രഹ്മാദീനാമപി തദവസന്നാഹ ത്വയി ഗിരഹ അതാവാച്യ സർവസ്വമതി പരിണാമാവധി ഗൃണന്ന് മമാപ്യേഷ സ്തോത്രേ ഹര നിരപവാധ പരികരഹ. മഹിംനഹ പാരം തേ പരം അവിദുഷ. ബ്രഹ്മാവ് മുതലായിട്ടുള്ളവർ പോലും, ദേവശ്രേഷ്ഠന്മാര്, ബൃഹസ്പതി മുതലായിട്ടുള്ള ദേവന്മാർ പോലും, ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി, ബൃഹസ്പതി തന്നെ വാചസ്പതി, അദ്ദേഹം വാക്കിന് പതിയായിട്ടുള്ള ആളാണ്. ആ ബൃഹസ്പതി പോലും ഭഗവാന്റെ മഹിമയെക്കുറിച്ച് പറയാൻ ശക്തനല്ല. എങ്ങനെ കണക്കാക്കാനാണ് അന്ന്? അങ്ങനെ ഇരിക്കുന്ന അങ്ങയുടെ മഹിമ, മഹിംനഹ പാരം അവിദുഷ, അതറിയാൻ കഴിയില്ല. എങ്കിലും അങ്ങയുടെ അടുത്ത് എത്താൻ കഴിയാതെ വാക്കുകൾ തിരിച്ചു വരുന്നു. വേദം തന്നെ അതാണ്, എത്തോ വാചോ നിവർത്തന്തെ അപ്രാപ്യ മനസാ സഹ. വാക്കും മനസ്സും ഒക്കെ അങ്ങോട്ട് എത്താൻ കഴിയാതെ തിരിച്ചു വരുന്നു എന്നാണ്. വാക്കുകൾക്ക് ഭഗവത് ആ തത്വത്തിലേക്ക് എത്താൻ കഴിയില്ല, അത് വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല എന്നാണ്. എന്ത് വാച അനഭ്യുദിതം ഏന വാഗ് അഭ്യുദ്ധ്യത എന്ന്. വാക്കുകളൊക്കെ ആ തത്വം ആ ഭഗവാൻ ഹൃദയത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. ആ ഭഗവാനെ അറിയാൻ ഈ വാക്കുകൾക്ക് ശക്തിയില്ല. പക്ഷെ വാക്ക് എന്തിനു പറയുന്നു? ആ ഭഗവാൻ തന്നിരിക്കുന്ന ആ ശക്തികളൊക്കെ വെച്ചുകൊണ്ട്, ആ ഫാക്കൽറ്റീസ് ഒക്കെ വെച്ചുകൊണ്ട് ഭഗവാനെ തന്നെ സ്തുതിക്കുന്നു, അത്രയേ ഉള്ളൂ. ഭഗവാൻ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ശക്തി വെച്ചുകൊണ്ട് ആ ഭഗവാനെ തന്നെ സ്വകർമ്മണ തം അഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവ. നമ്മളുടെ കർമ്മം കൊണ്ട്, ഭഗവത് സ്തുതി കൊണ്ട് നമ്മളെ തന്നെ നമ്മൾ പരിശുദ്ധരാക്കുന്ന, അത്രയേ ഉള്ളൂ. അല്ലാതെ പറഞ്ഞു തീർക്കാൻ പറ്റും ഭഗവത് മഹിമ എന്നല്ല. ആ മഹിമന സ്തോത്രത്തിൽ തന്നെ പറയുന്നുണ്ട്, ദേവന്മാരൊക്കെ കൂടെ ഒരിക്കൽ തീരുമാനിച്ചത്രേ ഭഗവാന്റെ മഹിമയെക്കുറിച്ചാണ് ശാസ്ത്രങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. വേദം പോലും ഭഗവാന്റെ സ്വരൂപത്തിനെ പറയാൻ ശ്രമിച്ചിട്ട് പറയാൻ പറ്റാതെ നേറ്റി നേറ്റി ഇതല്ല ഇതല്ല ഇതെല്ലാം തള്ളി നീക്കിക്കൊണ്ട് പോകുന്നു, പറയാൻ പറ്റണില്ല. എന്നാൽ അതൊന്ന് കണക്കാക്കി വെച്ചു കളയാം, ഇനി വരുന്ന ജനറേഷൻ ഉപയോഗപ്പെടട്ടെ എന്നാണ്. അപ്പൊ ഭഗവാന്റെ മഹിമയെ ഇത്രയുണ്ട്, ഈ കാണുന്നത് മുഴുവൻ ഭഗവാന്റെ മഹിമയാണ് എന്ന് പറഞ്ഞ് കണക്കാക്കി വെച്ചാലേ. അങ്ങനെ കണക്കാക്കി വെച്ചാല് ഇനി വരുന്നവർക്കൊക്കെ ആ മഹിമകളുടെ കണക്കറിയാലോ. എന്നാ അത് എഴുതി വെച്ച് ചിട്ടപ്പെടുത്തി വെച്ചാലേ എന്നാണ്, ദേവന്മാരൊക്കെ കൂടെ തീരുമാനിച്ചു അത്രേ. അപ്പൊ ഒരു കാര്യം എഴുതണമെങ്കിൽ അതിന് ആദ്യം എന്ത് വേണം? ഒരു പെന്ന് വേണം, മഷി വേണം, എഴുതാൻ പേപ്പർ വേണം, അതിന് എഴുതാൻ ഒരാളും വേണം, ഒരു സ്ക്രൈബ് വേണം. അത് എഴുതണമെങ്കിൽ ഒരാൾ എഴുതുന്ന ആള് വേണം. അപ്പൊ എഴുതാൻ ഒരാളെ നിയോഗിക്കുകയും വേണം. ഇതൊക്കെ യോഗ്യതയുള്ള ആളായിട്ടിരിക്കണം എന്നാണ്. അപ്പൊ എന്താ മഷി? എന്താണ് അസിത ഗിരിസമം സ്യാത് കജ്ജലം സിന്ധുപാത്രം സുരതരു വരശാഖാ ലേഖനീ പത്രമുർവി എതി ലിഖതി ഗൃഹീത്വാ ശാരദാ സർവകാലം തദപി തവ ഗുണാനാം ഈശപാരം നയാതി. അസിത ഗിരിസമം സ്യാത് കജ്ജലം. മഷി എന്താന്ന് വെച്ചാല് ഈ ലോകത്തിലിരിക്കുന്ന മലകൾ, പർവ്വതങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇന്ത്യയിലിരിക്കുന്ന പർവ്വതങ്ങൾ മാത്രമല്ല, വിദേശത്തിരിക്കുന്ന പർവ്വതങ്ങളും ഒക്കെ കൂട്ടാം. ഈ പർവ്വതങ്ങൾ പാറകല്ലുകളാണ്, അതൊക്കെ കറുത്ത നിറമാണ്, അപ്പൊ കറുത്ത മഷിയായി എന്നാണ്. ഈ പാറകളൊക്കെ കൂടെ പൊടിക്കുക, അപ്പൊ മഷിക്ക് വേണ്ട വസ്തു കിട്ടിയെന്നാണ്, കറുത്ത നിറം കിട്ടിയെന്നാണ്. ഈ പർവ്വതങ്ങളൊക്കെ കൂടെ പൊടിച്ചു കഴിഞ്ഞാല് മഷിക്ക് കലക്കാനുള്ള വസ്തു കിട്ടി. എന്നിട്ട് എതിലാ കലക്കുക? ഈ പർവ്വതങ്ങളൊക്കെ കൂടെ പൊടിച്ചു കഴിഞ്ഞാൽ കലക്കാനൊരു സാധനം വേണ്ടേ? സിന്ധു പാത്രം, സമുദ്രമാണ് അത്ര പാത്രം, സമുദ്രത്തിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് കലക്കാന്നാണ്. അപ്പൊ കഷ്ടിച്ച മഷി, ഇനിയിപ്പൊ അത് തീർന്നിട്ടല്ലേ ഇനി അടുത്ത കാര്യം ആലോചിക്കേണ്ടുള്ളൂ. അപ്പൊ അതായി മഷീന്നാണ്. സിന്ധു പാത്രം എഴുതാനുള്ള പേന എന്താ? സുരതരു വരശാഖ ലേഖനി. ദേവദാറു വൃക്ഷത്തിനെ കടപുഴക്കി എടുത്തിട്ട് അറ്റം ചെത്തി മിനുക്കിയിട്ട് പെന്നാക്കിയിട്ട് ഉപയോഗിക്കാമെന്നാണ് എഴുതാനായിട്ട്. സുരതരു വരശാഖ ലേഖനി, എഴുതുന്നത് എവിടെയാ? പത്രം ഉർവി, ഭൂമിയില് ഒരു വശത്തുനിന്ന് ഒരു വശത്തേക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ടേ പോവാ. അങ്ങനെ എഴുതി എഴുതി എഴുതിക്കൊണ്ട് പോവാ. ലേഖനി, പത്രം ഉർവി, ഇതൊക്കെ ശരി. ഇനി എഴുതാനൊരാൾ വേണ്ടേ? ആരാ അതിന് തയ്യാറാവാ? മഹാഭാരതം എഴുതാനായിട്ട് വിഘ്നേശ്വരനെ വിളിച്ചോണ്ട് വന്നു, നിർത്താതെ എഴുതണമെന്ന് പറഞ്ഞു. അത് പറയാൻ വ്യാസഭഗവാനും എഴുതാം വിഘ്നേശ്വരൻ. ഇവിടെ മഹാഭാരതം 1.5 ലക്ഷം ശ്ലോകങ്ങളെ ഉള്ളൂ കണക്ക് നോക്കിയാൽ. ഇതൊന്നുമല്ല, ഇത് ഭഗവാന്റെ മഹിമയാണ് തിട്ടപ്പെടുത്തേണ്ടത്. പരമേശ്വരന്റെ മഹിമയെ തിട്ടപ്പെടുത്തി വെച്ചുള്ളയാളെന്നാ തീരുമാനിച്ച. അപ്പൊ എന്താ എഴുതാൻ ആരാ ആളാന്ന് വെച്ചാല്, എഴുത്തിന് തന്നെ വിദ്യയ്ക്ക് തന്നെ ദേവതയായിട്ടുള്ള സരസ്വതി ദേവി എഴുതാനാണെന്നാണ്. ശാരദ, എന്നിട്ട് എപ്പോഴാ എഴുതാം? നമുക്ക് ദിവസം രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് രണ്ടുപേർക്കും കൂടെ അങ്ങോട്ട് ഇരുന്ന് തുടങ്ങാം, എന്നിട്ട് ഊണ് കഴിക്കുന്നവരെ എഴുതാം, അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് തുടങ്ങാം. അങ്ങനെയൊന്നുമല്ല, ഒരു ടൈം കീപ്പപ്പ് ചെയ്തോണ്ടൊന്നുമല്ല, സർവകാലം എന്നാണ്. എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പാടില്ല എന്നാണ്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പാടില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഭഗവാന്റെ മഹിമകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, എഴുതിക്കൊണ്ടേയിരിക്കണം സർവകാലം. അങ്ങനെയാണെങ്കിലും, അങ്ങനെയാണെങ്കിൽ പോലും, തദപി തവ ഗുണാനാം ഈശ പാറം നയാതി. ഹേ ഭഗവാൻ, അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ ലോകത്തിലിരിക്കുന്ന പർവ്വതങ്ങളെ മുഴുവൻ പൊടിച്ചിട്ട് അനന്തമായ ആഴിയിൽ കലക്കി ദേവദാറു വൃക്ഷത്തിനെ ലേഖനിയായിട്ട് ഉപയോഗിച്ച് ഭൂമിയിൽ മുഴുവൻ, ഭൂമി എന്തിനെ, വിശ്വത്തിൽ മുഴുവൻ എഴുതാൻ ആരംഭിച്ചാൽ പോലും, അത് ശാരദാദേവി തന്നെ സരസ്വതി ദേവി തന്നെ വന്ന് എഴുതുകയാണെങ്കിൽ പോലും, പാറം യാതി എന്നാണ്, ഇത് അവസാനിക്കാൻ പോണില്ല എന്നാണ്. ഭഗവാന്റെ മഹിമയെ ഇത്ര എന്ന് പറഞ്ഞ് എഴുതി നിർത്താം, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാന്ന് വെച്ചിട്ട് നിർത്ത, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റില്ല, അത് നിർത്താൻ പറ്റില്ല എന്നാണ്. സർവകാലം എഴുതിയാലും നിർത്താൻ പറ്റില്ല എന്നാണ്. തഥപി തവ ഗുണാനാം ഈശ പാറം യാതി. ഇത് ഭഗവാന്റെ മഹിമയുടെ മഹത്വം, ഈ അനന്തതയാണ് ഭഗവാന്റെ മഹിമയുടെ മഹത്വം. അനന്തമാണ് ഭഗവാന്റെ സ്വരൂപം. നമ്മളുടെ എല്ലാം, നമ്മള് ലോകത്തിൽ അനുഭവിക്കുന്നത് മുഴുവൻ അല്പം അല്പം അല്പമായ വസ്തുക്കളാണ്, ചെറിയ ചെറിയ വസ്തു. എല്ലാം തീർന്നു പോവും, നമ്മൾ തന്നെ തീർന്നു പോവും, നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞു പോവും. ഈ ഞാൻ എന്ന് പറയുന്ന വ്യക്തി കുറച്ചു കാലം കഴിഞ്ഞാൽ ഇല്ലാതായിട്ട് പോവും. ഇതൊക്കെ അല്പമാണ്. നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ എത്ര വലിയ സുഖമായാലും ശരി, അത് കുറച്ചു നേരം ഇരുന്നിട്ട് കഴിഞ്ഞു പോവും. ഒരു സദ്യ കഴിക്കുകയാണ്, വളരെ വിശന്നിരിക്കുമ്പോ സദ്യ കഴിക്കുകയാണെന്ന് വെച്ചാൽ നല്ല രുചിയുണ്ടാവും, പക്ഷെ എത്ര നേരം നിൽക്കും? കുറച്ചു നേരം കഴിഞ്ഞാൽ വായിലേക്ക് ഇട്ട് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് അല്പമാണ്, സുഖമുണ്ട് നമുക്ക് തോന്നുന്നു, ആ സുഖം അല്പമാണ്. ഋഷീശ്വരന്മാർ പറയുന്നത് അല്പത്തിൽ സുഖമില്ല എന്നാണ്. നമുക്ക് സുഖമുണ്ടെന്ന് തോന്നുന്നു വെറുതെയാ. അല്പേ സുഖമസ്തി ഭൂമാവൈ സുഖം. ഭഗവാൻ അവരൊരു പേര് കൊടുക്കുന്നു, ഭൂമ. ഭൂമ എന്നാണ് ഭഗവാൻ ഒരു പേര്. നാരായണീയത്തിൽ നോക്കിയാല് ഭഗവാനെ പറയുന്നുണ്ട്, ഭൂമൻ കായേന വാച മുഹുരപി മനസ ത്വദ്ബല പ്രേരിത ആത്മാ യദ്യത് കുർവേ സമസ്തം തദിഹ പരതരേ ത്വയ്യസൗ അർപ്പയാമി. ഭൂമൻ എന്ന് വെച്ചാൽ അനന്തമായ വസ്തു എന്നാണ്, അന്ത്യമില്ലാത്തത്. അല്പം എന്ന് വെച്ചാലോ അന്ത്യമുള്ള, കഴിഞ്ഞു പോകുന്നതാണ്. ഇത് കഴിയാത്ത വസ്തുവാണ്, ഭഗവാന്റെ സ്വരൂപം ഒരിക്കലും കഴിയില്ല, അനന്തമായിട്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഭഗവാനാണ് ഭൂമ. ആ അനന്തമായ വസ്തു, ആ അനന്തമായ വസ്തുവിലെ സുഖമുള്ളൂ. അതുകൊണ്ട് ഭഗവാന്റെ സ്വരൂപം അനന്തമാണ്. അതാണ് അവിടെ പറഞ്ഞത്, തദപി തവ ഗുണാനാം ഈശ പാറം യാതി. ഹേ ഭഗവൻ, ഇങ്ങനെയൊക്കെ എഴുതി തീർക്കാൻ ശ്രമിച്ചാലും, ഇങ്ങനെയൊക്കെ ഭഗവാന്റെ മഹിമയെ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചാലും, ഭഗവാന്റെ മഹിമയ്ക്ക് ഒരു അവസാനമില്ല, അന്ത്യമില്ല, അത് അനന്തമായിട്ട് കിടക്കുന്നു. പിന്നെ എന്തിനാ മഹിമയെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് വെച്ചാല്, അതല്ലാതെ വേറെ ഗതിയില്ല, അതല്ലാതെ വേറെ ഗതിയില്ല. ഭഗവാനെ സ്തുതിക്കുകയല്ലാതെ വേറെ ഗതിയില്ല. വേദങ്ങളൊക്കെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ വേദങ്ങൾ മുഴുവൻ ആ പരമപുരുഷനെ സ്തുതിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ ഭഗവാനെ അറിയലാണ് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ആ ഭഗവാനെ അറിയുക, അനുഭവിക്കുക എന്നുള്ളതാണ് ജീവിതത്തില് ഓരോ ജീവനും. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അങ്ങോട്ടേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് ഉപജീവനമാണ് നമ്മളുടെ ലക്ഷ്യം. ഓരോരുത്തർക്കും ഓരോ പിരിയഡിൽ ഓരോ ലക്ഷ്യം വരും. ജനിച്ചു കഴിഞ്ഞാല് ആ കുട്ടിയുടെ ലക്ഷ്യം എന്താ? ജനിച്ച ഉടനെ എന്താ? കരച്ചിലാണ്, കരയാണ്. കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല, ദുഃഖമാണ്, ഉടനെ കരയും. കരഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ചാല് പാല് കുടിക്കണം. ചെറിയൊരു ലക്ഷ്യമാണ്, ഇത്രയേ ഉള്ളൂ എന്നാണ്. പാല് കുടിച്ചു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് തൃപ്തിയായി, കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും കരയും ആ കുട്ടി. പിന്നെ അതിനെ കുറച്ച് വളരുന്ന വരെ അതിന് അതിന്റെ സുഖം എന്ന് പറയുന്നത് പാലിലാണ് ഇരിക്കുന്നത്. അമ്മയുടെ പാല് കുടിക്കുന്നതിലാണ് സുഖം. പാല് കുടിച്ചു കഴിഞ്ഞാൽ തൃപ്തിയായി എന്നാണ്. കുറച്ചു നേരത്തേക്ക്, കുറച്ചുകൂടെ കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒന്നും അറിയില്ല. ചെറിയ കൊച്ചുകുട്ടിക്ക് ഒന്നും അറിയില്ല. ആ കുട്ടി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒക്കെ കാണാൻ തുടങ്ങും, മറ്റുള്ളവരെയൊക്കെ കാണാൻ തുടങ്ങും, റെക്കഗ്നീഷൻ തുടങ്ങും. ഇത് അച്ഛനാണ്, ഇത് അമ്മയാണ് എന്നൊക്കെ നമ്മൾ ഓരോന്ന് കാട്ടി കുട്ടിയെ ചിരിപ്പിക്കും. കുട്ടിയെ മെല്ലെ മെല്ലെ ലോകബോധത്തിലേക്ക് കൊണ്ടുവരാണ്, നമ്മൾ ലോക വിചാരത്തിലേക്ക് കൊണ്ടുവരാണ്. വയറ്റിലിരിക്കുന്ന സമയത്ത് ചില ശാസ്ത്രങ്ങളൊക്കെ പറയുന്നുണ്ട്, അബിലോപദേശത്തിലൊക്കെ പറയുന്നുണ്ട്, ആ കുട്ടിക്ക് കുറച്ച് ബോധമുണ്ടായിരുന്നു അത്രേ. അയ്യോ ഭഗവാനെ, ഇനി പുറത്തേക്ക് പോയി കഴിഞ്ഞാല് എന്നെ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും ഇനി ഭഗവത് പ്രാപ്തിക്ക് ശ്രമിച്ചോളാം, ഇനി ഈ സംസാരത്തിലേക്ക് വരില്ല എന്നാണ്. വയറ്റിൽ അങ്ങനെയാ കിടക്കുന്നതേ, ഗർഭപാത്രത്തില്, അമ്മയുടെ ഗർഭപാത്രത്തില്. അവിടെ ഇരുന്ന് ഈശ്വര സ്മരണമൊന്നും ചെയ്യാൻ പറ്റില്ല ആ കുട്ടിക്ക്. അവിടെ ആ കുട്ടി അവിടെ മലമൂത്രങ്ങളുടെ നടുവിൽ കിടക്ക. ആചാര്യസ്വാമി ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ പറയുന്നുണ്ട്, ഏറ്റവും വലിയൊരു അപരാധമുണ്ട്. എല്ലാരും കുട്ടി, ചെറിയ കുട്ടി എന്ത് അപരാധമാ ചെയ്തതെന്ന് ചോദിക്കും നമ്മള്. ചെറിയ കൊച്ചുകുട്ടി, ഇന്ന് ജനിച്ചിട്ടുള്ള കുട്ടി എന്തെങ്കിലും അപരാധം ചെയ്യാൻ പറ്റുമോ? എന്ത് അപരാധമാ ചെയ്തതെന്ന് വെച്ചാല് പ്രൈമൽ ഫോൾട്ട്. ആദ്യത്തെ അപരാധം എന്താന്ന് വെച്ചാല് കഴിഞ്ഞ ജന്മത്തിലെ മുക്തനായില്ല എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ വീണ്ടും വന്ന് ജനിക്കേണ്ടി വന്നിരിക്കുന്നത്? അതാണ് ആദ്യത്തെ അപരാധം. അതെന്തുകൊണ്ടാ? കഴിഞ്ഞ ജന്മത്തില് ഇനിയും കർമ്മങ്ങൾ കുറെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടോ? അത് തീർക്കണം. അതിന് ജനിക്കാതെ നിവൃത്തിയില്ല. അങ്ങനെ ഒരു അപരാധം ചെയ്തു പോയി എന്നാണ് ശങ്കരാചാര്യസ്വാമി പറയുന്നു ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തില്. ആദോ കർമ്മ പ്രസംഗ കലയതി കലുഷം മാതൃകുക്ഷൗ സ്ഥിതം മാം വിൺമൂത്ര അമേധ്യ മധ്യേ കഥയതി നിതരാം ജാഠരോ ജാതവേദാഃ യദ്യദ്വൈ തത്ര ദുഃഖം യതയതി നിതരാം ശക്യതേ കേന വക്തും ക്ഷന്തവ്യോ മേ അപരാധ ശിവ ശിവ ശിവ ഭോ ശ്രീ മഹാദേവ ശംഭോ. നോക്കൂ, പരമകാരുണ്യം കൊണ്ട് ഇതൊക്കെ ജീവൻ മുക്തരായിട്ടുള്ള പരമഹംസന്മാർക്ക് ഇങ്ങനെയൊക്കെ ശ്ലോകം രചിക്കേണ്ട ആവശ്യം എന്താ? നമ്മളിത് നിത്യം അനുഭവിച്ചുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട്, മനനം ചെയ്തുകൊണ്ട്, കരഞ്ഞുകൊണ്ട് പാടണം. എന്നാലേ അതിന്റെ പ്രയോജനമുള്ളൂ. നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണം ആ ശ്ലോക അർത്ഥം എന്താണ്, എന്താ പറയുന്നതെന്ന് ചിന്തിച്ചു നോക്കിയാല് ആ അപരാധം നമുക്ക് ബോധം വരണം. അപരാധ ബോധം വരണം നമ്മളുടെ ഉള്ളില്. ആദോ കർമ്മ പ്രസംഗാത്, കഴിഞ്ഞ ജന്മത്തിലുള്ള ബ്രോട്ട് ഫോർവേഡ് ഉണ്ട് കർമ്മം ഇനി തീർക്കാനായിട്ട്. കലയതി കലുഷം മാതൃകുച്ഛൗ സ്ഥിതം മാം, അമ്മയുടെ വയറ്റില് കൈ രണ്ടു കൂപ്പിക്കൊണ്ട് ചുരുണ്ടിട്ടാ കിടക്കുന്നത് കുട്ടി. അനങ്ങാൻ പറ്റില്ല. അമ്മ കഴിക്കുന്ന ആഹാരമാണ് അതിന് പോഷണം, അമ്മ കഴിക്കുന്ന പാനീയമാണ് അതിന് ജലം. അമ്മയുടെ ശരീരത്തിന്റെ ഉള്ളിലാണ് അവിടെ ഇരിക്കുന്ന ജഠരാഗ്നി അതിനെ തപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അമ്മയ്ക്ക് വല്ലതും അറിയോ? അമ്മ ജനിച്ചു കഴിഞ്ഞാൽ കുട്ടി എന്റെയാണെന്ന് അവകാശപ്പെടുന്നു. ആ അമ്മയ്ക്ക് അറിയുന്നുണ്ടോ ആ കുട്ടി എങ്ങനെയാ വളരുന്നത്, ആ ശിശു എങ്ങനെ അതിനകത്ത് വളരുന്നു? മാണിക്യവാചക സ്വാമികള് തിരുവാചകത്തില് വളരെ അത്ഭുതമായിട്ട് പറയുന്നുണ്ട്, ഈ ജീവൻ ജഠരത്തിന് അന്വേഷിച്ച് നടക്കത്രേ എത്രയോ ഇടത്ത്.
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ഷൈം ഡോട്ട് ഓൾ, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ചാണ്ഡോഗ്യ ഉപനിഷ സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമശിവായ.
2: സർവം വാഗാദ്യ അഗ്നിയാദിച്ച അന്ന അനാദത്വം സംസ്തുതം ജഗത് ഏകീകൃത്യ ഷോഡശധ പ്രവിഗജ്യ തസ്മിൻ ബ്രഹ്മദൃഷ്ടി വിധാത വീത്തി ആരംഭ്യതേ. ഇനി പറയാൻ പോകുന്ന ഷോഡശ കലയുള്ള പുരുഷനെ ഉപാസിക്കുന്ന ഉപാസനയെ കുറിച്ചുകൂടെ പറയാൻ. ഷോഡശ കലയിലും ബ്രഹ്മദൃഷ്ടി സത്യകാമൻ ഉപദേശിക്കുന്ന ഭാഗത്ത് വിശദീകരിക്കുന്നത് അതൊരു ഉപാസനയാണ്. ഉപാസന വിധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ശ്രദ്ധ തപസോ ബ്രഹ്മ ഉപാസന അംഗത്വ പ്രദർശനായ ആഖ്യായം. ശ്രദ്ധയും തപസ്സും ബ്രഹ്മോപാസനയുടെ അംഗമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്. സത്യകാമോഹി നാമത്തോഹ ഏതിഹ്യർത്ഥ ജപാലായ പത്യം ജാപാല. സത്യകാമൻ എന്നാണ് ഈശയുടെ പേര്, ജപാല എന്നാണ് അമ്മയുടെ പേര്. ജപാലയുടെ സന്താനം ആയതുകൊണ്ട് ജാപാലൻ. ജപാലാം സ്വം മാതരം ആമന്ത്രയാൻ ചക്രയാമന്ത്രിതവാൻ. ആ സത്യകാമൻ ബാലനാണിപ്പോ അമ്മയായ ജപാലയുടെ അടുത്ത് പോയി പറഞ്ഞു, ബ്രഹ്മചര്യം സ്വാധ്യായ ഗ്രഹണാഹേ ഭവതി, എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ചെറിയ കുട്ടിയായിരിക്കും പറഞ്ഞു. ബ്രഹ്മചര്യം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ്, പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. സ്വാധ്യായ ഗ്രഹണായ, എനിക്ക് വേദമധ്യയനം ചെയ്യണം. അതിന് ഹേ ഭഗവതി വിവത്സ്യാമി ആചാര്യകുലേ, അതുകൊണ്ട് ഞാൻ ആചാര്യന്റെ കുലത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ കിം ഗോത്രോഹം കിമസ്യ മമ ഗോത്രം സോഹം കിം ഗോത്രോന്ന് അഹമസ്മീതി. അന്നത്തെ സമ്പ്രദായമാണ്. ഇപ്പം നമ്മൾ ഇവിടെയെങ്കിലും ചോദിക്കും, അച്ഛനാരാണ് അമ്മയാരാണോ, സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. അതുപോലെ അന്ന് ചോദിച്ചിരുന്നു. അന്ന് മനുഷ്യരെല്ലാം, അന്ന് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ എന്നെല്ലാം പറയുന്നതെല്ലാം ഗോത്രങ്ങളാണ്. പിന്നീടാണ് അത് ജാതിയായിട്ട് മാറിയത്. പഴയകാലത്ത് ഇതെല്ലാം ഗോത്രങ്ങളായിരുന്നു. ഓരോ ഗോത്രം ഗോത്രം തരുമ്പോൾ ഓരോ സമൂഹമായി മനുഷ്യൻ കൂടി ചേർന്ന് താമസിക്കുന്നത്. ദേശങ്ങളനുസരിച്ച് ഗോത്രത്തിന് ഭേദം വന്നു, കാലത്തിനനുസരിച്ച് ഗോത്രങ്ങൾക്ക് ഭേദം വന്നു, പിൽക്കാലത്ത് അത് ജാതിയായി മാറി. കിം ഗോത്രോഹം, ഞാൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണ്. കിമസ്യ മമ ഗോത്രം സ്വഹം കിം ഗോത്രം അഹമസ്മി, സ്വാഭാവികമായ കാര്യമാണ്. നീ എവിടുന്ന്, നീ ആരാണ്, ഏതാണ് എന്ന് ഒരു സ്ഥലത്ത് ചെന്നാൽ ചോദിക്കും. ഗുരുകുലത്തിൽ ചെന്നാലും ചോദിക്കും, നീ ഏത് ഗോത്രമാണ് എന്ന് ചോദിക്കും. അതുകൊണ്ട് ഇവിടെ സത്യകാമൻ ഇതും വളരെ പ്രസിദ്ധമായ ഒരു ഉദാഹരണമാണ്. ജപാല എന്ന് പറയുന്ന അമ്മയോട് ചോദിക്കുന്നു, സ ഹേനമുവാച നാഹമേതദ്വേദ താത യത് ഗോത്രസ്ത്വമസി ബഹ്വഹം ചരന്തി പരിചാരിണി യൗവനേ ത്വാം അലഭേ സഹമേതന്ന വേദ യത് ഗോത്രസ്ത്വമസി ജപാലാതു നാമാഹമസ്മി സത്യകാമോ നാമ ത്വമസി സത്യകാമ ഏവ ജാപാലോ ബ്രുവീധ ഇതി. ഏവം ഭ്രഷ്ട ജാപാല സഹേനം പുത്രം ഉവാച. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ ജാപാല പുത്രനോട് പറഞ്ഞു, നാഹമേത തവ ഗോത്രം വേദ. വളരെ നിസ്സഹായമായിട്ട് അമ്മ പറഞ്ഞു, എന്താണ് നിന്റെ ഗോത്രം എന്തെന്ന് എനിക്കറിയത്തില്ല. പിതാദാനയോ പുത്ര യത് ഗോത്ര തൊമസി, നീ ഏത് ഗോത്രത്തിൽ പിറന്നവനാണെന്ന് എനിക്കറിയത്തില്ല. കസ്മാന്തവേസി തുക്വാഹ, എന്തുകൊണ്ടറിയില്ല. അതിന് മകനോടാണെങ്കിലും ആ അമ്മ ഉള്ള കാര്യം തുറന്നു പറയുകയാണ്. എന്താണ് പറഞ്ഞത്? ബഹുഹം ചരന്തി പരിചാരിണി യൗവനെ, എന്റെ യൗവനകാലത്ത് അഹം ബഹുചരന്തി പരിചാരിണി ത്വാം അലഭേ. ഒരമ്മയ്ക്ക് മകനോട് പറയാമെന്നുള്ള ഏറ്റവും സഭ്യമായ ഭാഷയിൽ പറയുകയാണ്. ഇത് കൂടുതലിങ്ങനെ ഒരു മകനോട് പറയുന്നു, അഹം ബഹുചരന്തി പരിചാരിണി, ഞാനൊരു പരിചാരിണിയായിരുന്നു. ബഹുചരന്തി, വളരെ ചരിച്ചിരുന്നു. ചരകതു പ്രാപണേച്ച, എന്നുവെച്ചാൽ പലരെയും പരിചരിച്ചിരുന്നു എന്നർത്ഥം. യൗവനെ, അതും എന്റെ യൗവനകാലത്തിൽ. ത്വാം അലഭേ, അപ്പോ നിന്നെ കിട്ടി. എന്ന് പറഞ്ഞ കാര്യം സ്പഷ്ടം. നിന്റെ തന്ത ആരാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പലരെയും പരിചരിച്ചു എന്നർത്ഥം. വ്യക്തമായി പറഞ്ഞാൽ പല പുരുഷന്മാരും എന്നെ പ്രാപിച്ചു. അപ്പോൾ എനിക്കറിയില്ല നിന്റെ അച്ഛൻ ആരാണ്. കാരണം ഗോത്രം അറിയുന്ന എങ്ങനെയാണ്? വസിഷ്ഠ എന്റെ പേരിൽ വാസിഷ്ഠം ഇവിടെ പറഞ്ഞു, കപിയുടെ പേരിൽ കാപേയം, പിതാവിന്റെ പരമ്പരയിലാണ് അറിയുന്നത്. അപ്പോ പിതാവ് ആരാണെന്ന് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗോത്രം അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഇത്ര ഇങ്ങനെയല്ലേ പറയാൻ പറ്റൂ ഒരു മകന്റെ അടുത്ത്. ഒരുപക്ഷെ ഇതൊക്കെ അന്നത്തെ രീതിയായിരിക്കാം. ഇത് ഇന്ന് കാണുന്നതുപോലെ അത്രയും മോശമായ ഒരു കാര്യമായിരിക്കില്ല. പരിചാരണയാണ്, പലരെയും പരിചരിച്ചു, അതിലേക്കൊരു പുത്രനുണ്ടായി. അതൊരു പക്ഷേ അന്നത്തെ നിലയ്ക്കൊരു സ്വാഭാവികമായ കാര്യമായിരിക്കും. എന്തായാലും ഇവിടെ ജപാല അതിന് വലിയ കുറ്റബോധമൊന്നുമില്ലാതെ ഉള്ള കാര്യം അങ്ങ് പറയുകയാണ്. ത്വാം അലഭേ, നിന്നെ കിട്ടി എന്നാ പറഞ്ഞത്. എനിക്കങ്ങനെ നീ ഒരു പുത്രനായി വന്നു. അപ്പോ സാഹം, അതാണ് എന്റെ സ്ഥിതി. അങ്ങനെയുള്ള ആളാണ് ഞാൻ എന്നാ. നിന്റെ അമ്മ അങ്ങനെയുള്ള ആളാണ്. ഏതെന്ന വേദ ഏത് ഗോത്ര തോമസി, നീ ഏത് ഗോത്രമാണെന്ന് എനിക്കറിയാൻ പറ്റത്തില്ലെങ്കിൽ നിന്റെ അച്ഛൻ ഏതാണെന്ന് അറിയണം. എന്നാലേ ഗോത്രം ഏതെന്നറിയാൻ പറ്റും. അച്ഛൻ ഏതെന്നറിയത്തില്ല എന്നാ. ഇത് നിന്റെ നേരിട്ടുള്ള അർത്ഥം. ഈ കാര്യങ്ങളെല്ലാം അഹം ബഹുചരന്തി പരിചാരണി എന്ന് പറയുന്നതിന് ഇത് ഇക്കാര്യം വ്യക്തമാണ്. സാമാന്യമായി ഭാഷ മനസ്സിലാക്കാവുന്നവർക്ക് ഇത് വ്യക്തമാണ്. ചരന്തി ബഹുചരന്തി എന്നുള്ളത് അത് തന്നെ സൂചിപ്പിക്കുന്നു. ചരകത്തു പ്രാപണയിച്ച, ഗമിക്കുക, പ്രാപിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാ അറിയാൻ വയ്യ. ഇവിടെയാണ് അപശൂദ്രാധികരണത്തിലെ നാലാമത്തെ സൂത്രത്തിന്റെ ഭാഷ്യത്തിൽ ഭാഷ്യകാരൻ ബുദ്ധി കൊണ്ട് പറഞ്ഞത്. എന്താണ് ഇവിടെ സത്യകാമനെ ബ്രാഹ്മണനാക്കണം. അങ്ങനാക്കിയാൽ എന്താ ഗുണം? ശൂദ്രന് വിദ്യയെ നിഷേധിക്കാം. ഇവിടെ ഇപ്പം ജപാല തുറന്നു പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് നിന്റെ ഗോത്രം അറിയത്തില്ല. അപ്പൊ നീ ആരുമാകാം, ആരെയൊക്കെ പരിചരിച്ചു എന്നാർക്കറിയാം. അതാണ് പരമാർത്ഥം. ഞാൻ നിന്റെ ഗോത്രത്തെ അറിയുന്നില്ല എന്ന് പറയുന്നതിന്റെ നേരിട്ടുള്ള അർത്ഥം അതാണ്. നിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്ക് വ്യക്തമല്ലെന്നുള്ളതാണ്. അല്ലെങ്കിൽ അറിയണമല്ലോ. പിന്നെന്താ പറയുന്നത്? ജപാലാത്തു നാമഹമസ്മി, അച്ഛന്റെ പേരിൽ അറിയാൻ പറ്റത്തില്ല. സാധാരണ അങ്ങനെ സംഭവിക്കാറേയില്ല. ഇവിടെ വേദത്തിൽ ഏത് ഋഷിയുടെ പേര് പറഞ്ഞാലും ശരി, അച്ഛന്റെ പേരിൽ അറിയത്തു. ഔദ്ദാലകി അരണി, ഉദ്ദാലകന്റെ പേരിലാണ്. അതുപോലെ ഇവിടെ ധാരാളം സന്ദർഭങ്ങൾ വരും. പക്ഷെ അച്ഛനാണെന്ന് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പറയുന്നു, സത്യകാമയവ ജാപാലോ, നീ മാത്രം ജാപാലനായിട്ടറിയണം. ജപാലയുടെ സന്തതിയായ ജാപാലൻ, അച്ഛന്റെ മോനൻ തുറന്നു പറയുകയാണ്. ഇത് പറഞ്ഞാൽ മനസ്സിലാവും. ചെന്ന് ഗുരുവിന്റെ അടുത്ത് പറഞ്ഞാൽ മതി. നീ ആരാണോ? നിന്റെ പേര് സത്യകാമോ നാമ, സത്യകാമനെന്നാണ് നിന്റെ പേര്. അത് ഞാൻ നിനക്ക് തന്ന പേര്. പക്ഷേ തോമസി സത്യകാമ, അതുകൊണ്ട് നിന്റെ പേര് ചോദിക്കുമെന്ന് സത്യകാമനെന്ന് പറയണം. പക്ഷെ നിന്റെ ഗോത്രം ചോദിച്ചാൽ അച്ഛന്റെ പേര് പറയാനില്ലാത്തതുകൊണ്ട് ജാപാലോ ബ്രുവീത, ജപാലയുടെ പുത്രി എന്ന് പറഞ്ഞാൽ, പുത്രൻ എന്ന് പറഞ്ഞാൽ മതി. ഈ സാധാരണ പറയുന്ന അച്ഛന്റെ പേരിൽ മകൻ അറിയപ്പെടുന്നതിന് പകരം അമ്മയുടെ പേരിൽ അറിയപ്പെടുക, ഇത് അത്യപൂർവമായ സംഭവമാണ്. എന്തുകൊണ്ടങ്ങനെ പറയേണ്ടി വന്നു? ജപാലയ്ക്ക് കാരണം സ്പഷ്ടമാണ്. ഒരച്ഛനില്ല പറയാൻ പ്രത്യേകിച്ച് ഒരാളില്ല. ഇനി ഭാഷ്യകാരൻ ഇതിൽ എന്തൊക്കെ അഭ്യാസം കാണിക്കുന്നു നോക്കാം. എന്തിനു സത്യകാമൻ ഒരു ബ്രാഹ്മണന്റെ പുത്രനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ പറയുന്ന അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ആദ്യം ഭാഷ്യം വായിച്ച ചിലപ്പോൾ തോന്നുന്നു അതാണ് ശരിയത്. അത്രയും സമർത്ഥമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് അസത്യം പറയുക. എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നവൻ ഭൃഷ്ട ജാപാല സഹേനം പുത്രം വാച്ച. ജാപാല പറഞ്ഞു എന്താണ്, നാഹമേത തവ ഗോത്രം വേദ കേതാദ അല്ലേ ഗോത്ര, നിന്റെ ഗോത്രം എന്താണെന്ന് എനിക്കറിയത്തില്ല. യത് ഗോത്ര തുമസി കസ്മാന്ന വേദിക്കുക ആഹാ, എന്തുകൊണ്ടറിയില്ല. അതിന് ജാപാല മറുപടി പറഞ്ഞു എന്താണ്, ജപാല ബഹുഹം ചരന്തി പരിചാരണി, ഞാനൊരു പരിചാരണിയായിരുന്നു, വീട്ടുവേലക്കാരിയായിരുന്നു, ഒരുപാട് വീട്ടിൽ പോയി പണിയെടുത്തിട്ടുണ്ട്. അതിന് പറയുന്ന എന്താണ്, ഭർത്തൃഗ്രഹേ ബഹുപരിചര്യാ ജാതം അതിഥി അഭ്യാഗതാദി ചരന്ത്യഹം പരിചാരണി. ഞാനെന്റെ ഭർത്താവിന്റെ വീട്ടിൽ പറയണം, എനിക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. ആ ഭർത്താവ് ബ്രാഹ്മണനാണ്. ബഹുപരിചര്യാ ജാതം, ഞാനവിടെ നിരന്തരം ജോലിയിലായിരുന്നു. അതിഥി അഭ്യാഗതാദി അതിഥികളെ വരുന്നവരെയൊക്കെ ചരന്തി അഹം പരിചാരണി പരിചരന്തി പരിചരണ, ഞാൻ വരുന്നവരെയൊക്കെ നിരന്തരം ശുശ്രൂഷിച്ചുകൊണ്ട് എന്റെ ഭർത്താവായ ബ്രാഹ്മണന്റെ വീട്ടിൽ അതിഥികളെ നോക്കുകയായിരുന്നു. പരിചരണ ചിന്തയാ, അങ്ങനെ സദാസമയം എന്റെ മനസ്സിന് രാവും പകലും എന്നാ ഈ ആൾക്കാരെ ശുശ്രൂഷിക്കുക ശുശ്രൂഷിക്കുക ഇങ്ങനെ ചിന്തിച്ച് ചിന്തി ഗോത്രാതിസ്മരണയും മമ മനോനാഭു, ഈ ഗോത്രം സ്മരിക്കുന്ന അത് മാത്രം മനസ്സിൽ വന്നില്ല. നിന്റെ അച്ഛന്റെ ഗോത്രം അതങ്ങോട്ട് വളരെ കാലം ഇങ്ങനെ പരിചരിച്ച് പരിചരിച്ച് അതങ്ങ് മറന്നു. ഗോത്രാതിസ്മരണയും മമ മനോനാഭു യൗവനെ, യൗവനത്തിൽ അങ്ങനെ പറ്റി. എന്നുവെച്ചാൽ വീട്ടിൽ വരുന്ന ആൾക്കാരെ പരിചരിച്ച് പരിചരിച്ച് ഭർത്താവിനെ മറന്നുപോയി, ഭർത്താവിന്റെ പേര് മറന്നുപോയി, ഗോത്രം മറന്നുപോയി. എത്ര രസകരമായിട്ടാണ് പറയുന്നത്, ത്വാമലഭേ അപ്പൊ നിന്നെ കിട്ടി, അത് മറന്നില്ല. ലബ്ധവത്യസ്മി തദൈവ, ഇനി ഇനിയുണ്ട് കഥ ഇവിടെ തീർന്നില്ല. ഞാനിങ്ങനെ ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ചിരിക്കുക എല്ലാം മറന്നു. തേ പിതാവ് പരത, അതുണ്ടെങ്കിൽ നിന്റെ അച്ഛൻ മരിച്ചു. അതോ അനാഥാഹം, ഞാൻ അനാഥയായി. സാഹം ഏതെന്ന വേദയദ്ഗോത്രത്വമസി, ഇങ്ങനെ ആയിക്കോട്ടെ. എന്നാലും ഈ പയ്യന്റെ തന്ത ആരാണെന്ന് പേരെങ്കിലും ഓർക്കുമല്ലോ, ബാക്കി എന്നെ മറന്നു വയ്ക്കാൻ വേണം. ഈ പറയുന്ന അസംബന്ധമാണ്. കാരണം അങ്ങനെ ഒരു ഭർത്താവ് ഒരു വിവാഹം കഴിഞ്ഞ് ഒരു ഭർത്താവിനോടുകൂടി ആണ് താമസിക്കുന്നതെങ്കിൽ വിവാഹത്തിന് മുമ്പ് തീർച്ചയായും ഗോത്രം അറിഞ്ഞിരിക്കും, ഭർത്താവിന്റെ പേരറിഞ്ഞിരിക്കും. ഇത് രണ്ടും എന്തായാലും അറിയാതെ വരത്തില്ല, അല്ലാ വിവാഹം നടക്കത്തില്ല. ഗുരുകുലത്തിൽ ചെല്ലുമ്പോൾ തന്നെ ഗോത്രം ചോദിക്കുന്നു. അപ്പൊ അന്നത്തെ നിയമം അനുസരിച്ച് കന്യാദാനത്തിന് കൊടുക്കുന്ന പുരുഷന്റെ ഗോത്രം അറിയും, ഗോത്രം അറിയാതെ നടക്കത്തില്ല. വിവാഹം കഴിഞ്ഞു പരിചയിൽ ഗോത്രത്തെ സ്മരിച്ചില്ല എന്ന് പറയുന്നത് പറയുക എന്ന് പറഞ്ഞു ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്ക് എന്ന് ഇതിന് പറയും. പിന്നെ ആ പിതാവ് മരിച്ചുപോയി എന്നാ പറയുന്നു. എന്താ പിതാവിന്റെ പേരിൽ പറയാത്തത്, നിന്റെ അച്ഛന്റെ പേര് ഇന്നതാണ്, അതുകൊണ്ട് നീ ജാപാലയെന്നല്ല, നീ ഔദാലകനെന്നോ അല്ലെങ്കിൽ ചൗനകനെന്നോ അങ്ങനെയുള്ള പേര് അത് പറഞ്ഞതുമില്ല. എന്തായാലും ഗോത്രം മറന്നുപോയി, പിതാവ് മരിച്ചപ്പോ എന്താ പേര് മറന്നുപോയി. നീ ജപാലയുടെ പുത്രനാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞു, അച്ഛന്റെ പേര് പറയാത്തത്, ഇന്ന അച്ഛന്റെ മകനാണ്, അച്ഛനില്ലാത്തോണ്ടാണ് പറയാത്തത്. അക്കാര്യത്തിലൊക്കെ ഭൗഷികാരനൂടെ മൗനം, അച്ഛൻ മരിച്ചുപോയി ശരി, അച്ഛൻ മരിച്ചുപോയി പറയാ, അതും മറന്നുപോയെങ്കിൽ പറയാത്തത് ശരി, എന്റെ അച്ഛന്റെ ചേട്ടനും അനിയന്മാരും ഒക്കെ ഉണ്ട് പോയി ചോദിക്കുക ഏതാ ഗോത്രമാണ്. സംഗതി തീരുമല്ലോ എളുപ്പമാണല്ലോ, ആരെങ്കിലും ബന്ധുക്കൾ കാണാതിരിക്കും, അച്ഛനല്ലേ മരിച്ചു പോയുള്ളൂ, ഏതെങ്കിലും ഒരു ബന്ധുവിന്റെ അടുത്ത് നീ പോയി ചോദിക്കുക ഗോത്രം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഞാനിപ്പൊ പോയി ചോദിച്ചിട്ട് വരാം, അത് കഴിഞ്ഞ് പോയാൽ മതി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പക്ഷെ അങ്ങനെയൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. എന്താണ് ജീവിച്ചിരുന്നപ്പോൾ ഭർത്താവിന്റെ പേരറിയില്ലായിരുന്നു, ഗോത്രം അറിയുന്നത്, മരിച്ചതിന് ശേഷവും ആരോടെങ്കിലും ചോദിക്കാത്തതുകൊണ്ട് എന്താ ഗോത്രം ഇങ്ങനെ പയ്യനൊരാവശ്യം വരും. സ്കൂളിൽ ചേർക്കാൻ കൊണ്ടിരുമ്പോ ജനന സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ജനിച്ചപ്പോ ഒന്നും ചെയ്തില്ലെങ്കിലും പിന്നീട് ചെയ്യാറുണ്ടല്ലോ. അതുപോലെ ഇതൊക്കെ പിന്നീടും തിരക്കി പിടിച്ച് മകനോട് പറയാമായിരുന്നല്ലോ, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കാര്യം തുറന്നും പറഞ്ഞു. എന്താണ് ഇന്ന് എനിക്ക് കിട്ടിയതാണ്, അതിന്റെ പിന്നിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാൻ കൊള്ളത്തില്ല. വ്യാപാലാത് നാമ അഹമസ്മി സത്യകാമോ നാമ തോമസി. പക്ഷെ നിന്റെ പേര് സത്യകാമനെന്നാണ്, എനിക്കൊരു അച്ഛന്റെ പേരിൽ അറിയപ്പെടാൻ സാധ്യമല്ല. ഇവിടെ ഭാഷ്യകാരൻ എന്താ ഉദ്ദേശിച്ചത്? സത്യകാമൻ ഇങ്ങനെ വ്യാഖ്യാനിച്ചതിനൊരു ബ്രാഹ്മണന്റെ പുത്രനാണ്, അതുകൊണ്ടാണ് അടുത്ത സത്യകാമന് ഉപദേശം കൊടുത്തത്. അത് സമർപ്പിക്കും. ഒരു സൂത്രത്തിന്റെ ഭാഷ്യത്തിൽ ഇത് മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. സൂത്രത്തിൽ ഇതിനെ കുറിച്ചൊന്നും പറയുന്നതും മറ്റു ദിവസം സൂത്രത്തിൽ ഈ കാര്യമേ പറയുന്നുണ്ട്. പക്ഷെ ഭാഷ്യത്തിൽ ഇതെല്ലാം എഴുതി വെച്ചു. അവിടെ എന്താണ് സൂത്രനെ ദ്രോഹിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രം, അല്ലെങ്കിൽ ഇതിങ്ങനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല, എങ്ങനെയാണോ മന്ത്രത്തിലുള്ള അതുപോലെ വ്യാഖ്യാനിച്ചാൽ. ഞാൻ ഒരുപാട് പേരെ പരിചരിച്ചു, നിന്നെ എനിക്ക് കിട്ടി, അതുകൊണ്ട് നിന്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയത്തില്ല, ഇത്രയും ഇവിടെ പറയുന്നു. അതിനെ വളച്ച് തിരിച്ച് ബ്രാഹ്മണനാക്കിയെടുത്തു. സത്യകാമേവാഹം ജാപാലോ ഹസ്മി ആചാര്യയെ ബ്രവീത. നീ പോയി ആചാര്യനോട് പറയുന്നു ഞാൻ ജപാലയുടെ പുത്രനാണ്, സത്യകാമൻ എന്നാണ് പേര്. ആചാര്യന പൃഷ്ഠ ആചാര്യൻ ചോദിച്ചാൽ അങ്ങനെ പറയുക എന്നാണ്. സഹ ഹരിദ്രുതം ഹരിദ്രുമതം ഗൗതമം ഇത്യുവാച ബ്രഹ്മചര്യം ഭഗവതി പശ്യാമി ഉപേയാം ഭഗവന്തമിതി തം ഹോവാച കിം ഗോത്രോനു സോമ്യ അസീതി സഹോവാച നാഹമേതം വേദ ഭോ യദ്ഗോത്രോഹമസ്മി അപൃച്ഛം മാതരം സാ മാ പ്രത്യബ്രവീത് ബഹ്വഹം ചരന്തി പരിചാരിണി യൗവനേ ത്വാം അലഭേ സാഹമേതന്ന വേദ യദ്ഗോത്രത്വമസി ജപാലാ തു നാമാഹമസ്മി സത്യകാമോ നാമത്വമസീതി സോഹം സത്യകാമോ ജാപാലോ അസ്മി ഭോ ഇതി തം ഹോവാച നൈതദ് അബ്രാഹ്മണോ വിവിക്തുമർഹതി സമിധം സോമ്യാഹര ഉപത്വാന്യഷ്യേ നസ്തത്യാഗ് അദഗാ ഇതി തം ഉപനീയ കൃശാനാം അബലാനാം ചതുശ്ശതാഗാഹ നിരാകൃത്യ ഉവാച ഇമാ സോമ്യ അനുസംവ്രജയതി അഭിപ്രസ്ഥാപയൻ ഉവാച ന അസഹസ്രേണ ആവർത്തയേതി സഹ വർഷഗണം പ്രോവാച യഥാ സഹസ്രം സംപേതു. സഹ സത്യകാമോ ഹരിദ്രുമതം ഹരിദ്രുമതോ അപത്യം ഹരിദ്രുമതം ഗൗതമം ഗോത്രത ഏത്യ. സത്യകാമൻ എന്ത് ചെയ്തു? പോയി ഗൗതമ ഋഷിയെ സമീപിച്ചു. ഗൗതമൻ ആരാണ്? ഹരിദ്രുമതം ഹരിദ്രുമതോ അപത്യം, ഹരിദ്രുമൻ എന്ന് പറയുന്ന ഋഷിയുടെ പുത്രനാണ്. ഇവിടെയും പറയുന്നത് അച്ഛന്റെ പേരില്ല, അമ്മയുടെ പേരിലല്ല പറയുന്നത്. അത് സാധാരണ ഋഷിമാരെ കുറിച്ച് പറയുമ്പോഴെല്ലാം പറയും, ആ ഗോത്രത്തെ പരിചയപ്പെടുത്താനും വംശപരമ്പരയെ പരിചയപ്പെടുത്താനും. സത്യകാമന് മാത്രം അത് സാധ്യമല്ല, അമ്മയുടെ പരമ്പരയെ പറയാൻ പറ്റും. ഗൗതമം ഗോത്രത ഈത്യ, ഗൗതമനെ ഗോത്രത്തിൽ തത്വവാച ബ്രഹ്മചര്യം ഭഗവതി പൂജാവതി തൊയ്, മഹാത്മാവേ അങ്ങയുടെ അടുത്ത് എനിക്ക് വിദ്യ പഠിക്കണം, അതാണ് ബ്രഹ്മചര്യം എന്ന് പറയും. വേദ അധ്യയനം ചെയ്യണം. മത്സ്യാമി ഉപേയാം ഉപഗച്ഛേയം ശിഷ്യതയാ, ഞാനിതാ ശിഷ്യനായി അങ്ങയെ സമീപിച്ചിരിക്കുകയാണ്, എന്നെ കൈവിടരുത് ഭഗവന്തം. യുക്തമന്തം തംഹോവാച ഗൗതമ, ഗൗതമൻ മഹാനായ ആചാര്യനായിരുന്നു. അദ്ദേഹം ചോദിച്ചു, കിൻ ഗോത്രോന്നു സൗമ്യാസി, മകനെ നിന്റെ ഗോത്രം ഏതാണ്? സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏത് ഗോത്രത്തിൽ പിറന്നവനാണ്. അതാണ് പിന്നീട് ജാതി ചോദിക്കുന്നതായി മാറിയത്, ഗോത്രമാണ് ജാതിയായി മാറിയത്. പിന്നെ ആ ഗോത്രം ചോദിക്കുന്നതിന് ജാതി ചോദിക്കാൻ തുടങ്ങി. വിജ്ഞാത കുലഗോത്ര ശിഷ്യ ഉപനേതമ്യ പൃഷ്ട പ്രത്യാഹ, കുലം ഗോത്രം ഇതെല്ലാം അറിഞ്ഞു വേണം ഒരു ശിഷ്യനെ ഉപനയനം ചെയ്യേണ്ടത്. ഇനി പൃഷ്ട പ്രത്യാഹ സത്യകാമ സഹോവാച നാഹമേതദ്വേത, സത്യകാമൻ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു, എനിക്കത് അറിയത്തില്ല. ഭോ യദ്ഗോത്രോഹമസ്മി, ഏത് ഗോത്രമാണ് എന്നുള്ളത് അറിയത്തില്ല. കിം അപൃച്ഛം പൃഷ്ടവാൻ അസ്മി മാതരം, എന്തോ അപരിച്ഛം, എന്താ നീ അത് അന്വേഷിച്ചില്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നീ അമ്മയോട് ചോദിച്ചില്ലേ? പൃഷ്ഠവാനസ്മി മാതരം, ഞാനെന്താണോ അമ്മയോട് ചോദിച്ചു ഗോത്രം, എന്റെ പേരൊക്കെ അമ്മയോട് ചോദിച്ചു. സ മയാ പൃഷ്ഠ മാം പ്രത്യ അബ്രവീത് മാതാ, എന്നോട് അമ്മ മറുപടിയും പറഞ്ഞു, എന്താണ് ബഹോഹൻ ജരന്തി ഇത്യാദി പോകും. അമ്മ എന്തു പറഞ്ഞു, അത് ഒരക്ഷരം പോലും കളയാതെ അതുപോലെ പറഞ്ഞു. ബഹ്വഹം ചരന്തി പരിചാരണി യൗവനെ ത്വാം അനധി സഹമേതെന്ന വേദ യദ്ഗോത്രത്വമസി ജപാലാതു നാമാഹമസ്മി സത്യകാമോ നാമത്വമസി, ഇത്രയും അങ്ങ് പറഞ്ഞു. ഈ പറഞ്ഞത് ശങ്കരാചാര്യർക്ക് മനസ്സിലായില്ലെങ്കിലും ഋഷിക്ക് മനസ്സിലായി എന്താ പറഞ്ഞെന്നുള്ളത്. സസ്യാഹ അഹം മജഹ സ്മരാമി സോഹം സത്യകാമോ ജാപാലോ അസ്മി ഭോ, നിനക്കൊരച്ഛനില്ല, അച്ഛന്റെ പേരിൽ നിനക്ക് നീ അറിയപ്പെടാൻ കഴിയത്തില്ല, അമ്മയുടെ പേരിൽ അറിയപ്പെടാൻ കഴിയും, ജാപാലനെന്നേ പറയാൻ പറ്റും. ഇത് കേട്ടപ്പോ ഋഷിക്ക് കാര്യം മനസ്സിലായി, എന്താണ് ഇവൻ സത്യം പറയുന്നു, അതാണ് അവിടെ മുഖ്യം ഋഷി സ്വീകരിച്ചത്. സംഹോവാച നൈതത് അബ്രാഹ്മണോ വിവിക്തും അർഹതി, സത്യം അബ്രാഹ്മണന് പറയാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ എന്താണോ, സത്യം പറയുന്നവൻ ബ്രാഹ്മണനാണ്. ശൂദ്രോഹി അനർത്ഥവാക്, അങ്ങനെയും പറയും, ശൂദ്രൻ അനർത്ഥം പറയുന്നവനാണ്, കള്ളം പറയുന്നവനാണ് ശൂദ്രൻ, സത്യം പറയുന്നവൻ ബ്രാഹ്മണനാണ്. നയിച്ചു അബ്രാഹ്മണോ വിശേഷിയാണ് വക്തം അർഹതി, ആർജവാർത്ഥ സംയുക്തം, ഇതെന്താണ് നേർവാക്കാണ്, എന്താണോ അമ്മ പറഞ്ഞത് അതുപോലെയാണ്. പഴയകാലത്ത് ഇവിടുന്ന് വടക്കേന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ആൾക്കാർ
3: ഓം നമശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
4: Dear listeners of Shaivam.org, the following is Shukla Yajurvedam, Karmashaka, Adhyayam 10.
5: അഥ ദശമോധ്യായഃ.
6: ഓം
5: ദേവാസവിതഃ പ്രസൂവയജ്ഞം പ്രസൂവേമം ഭഗ ആയ ദിവ്യോ ഗന്ധർവഃ ഹേ തപാഹ്യേതന്നഃ പുനാതു വാചസ്പതിർനോ അദ്യ വാജഗ്സ്വദത് ധ്രുവസദം ത്വാൻഋഷദം മനസ്സദം ഉപയാമഗ്രേഹീതോസീന്ദ്ര ആജിത്വാജുഷ്ടം ഗൃഹാമ്യേഷതേയോ നിരീന്ദ്ര ആജിത്വാജുഷ്ടാതമം അപ്സുഷദം ത്വാഘൃതസദം വ്യോമസദം ഉപയാമഗ്രേഹീതോസീന്ദ്ര ആജിത്വാജുഷ്ടം ഗൃഹാമ്യേഷതേയോ നിരീന്ദ്ര ആജിത്വാജുഷ്ടാതമം പൃഥിവിസദം ത്വാന്തരിക്ഷസദം ദിവിസദം ദേവസദം നാകസദം ഉപയാമഗ്രഹീതോസീന്ദ്ര ആജിത്വാജുഷ്ടം ഗൃഹാമ്യേഷതേയോ നിരീന്ദ്ര ആജിത്വാജുഷ്ടാതമം അപാഗ്യരസമുദ്വാജസഗ്യസൂര്യേ സന്തഗ്യസമാഹീതം അപാഗ്യരസസ്യയോരസസ്തം വോ ഗൃഹാമ്യുത്തമം ഉപയാമഗ്രഹീതോസീന്ദ്ര ആജിത്വാജുഷ്ടം ഗൃഹാമ്യേഷതേയോ നിരീന്ദ്ര ആജിത്വാജുഷ്ടാതമം ഗ്രഹ ആ ഊർജാഹുതയോ വ്യന്തോ വിപ്രായമതിം തേഷാം വിഷിപ്രിയാനാം വോഹമിഷമൂർജ്ജസമഗ്രഭം ഉപയാമഗ്രഹീതോസീന്ദ്ര ആജിത്വാജുഷ്ടം ഗൃഹാമ്യേഷതേയോ നിരീന്ദ്ര ആജിത്വാ ജുഷ്ടാതമം സംപൃചസ്ഥസം ആഭദ്രേന പൃന്ത വിപൃചസ്ഥ വിമാ ആപാപേന പൃന്ത ഇന്ദ്രസ്യ വജ്രോ ഓസി വാജസാസ്ത്വജായം വാജഗ്ഞസേത് വാജസ്യ നുപ്രാസവേ

ദീർഘസമേരം സോരാജമാനോൽവരാജോ അക്ഷരോയം ഇന്ദ്രാസ്വാഹോ ശാന്തായ

ഷഷ്ടാധ്യേകേന ലോഹമണിന സർവം ലോഹമയം വിജ്ഞാതം സ്യാത് ആചാരം ഗുണം വികാരോ നാമധേയം ലോഹനിജീവസ്ഥ്യം യഥാസ്വമേകേന നക്കന്നകൃന്ദനേന സർവം കാഷ്ണായസം വിജ്ഞാതം സ്യാത് ആചാരം ഗുണം വികാരോ നാമധേയം കൃഷ്ണായ സമിതിയവ സത്യം സൗമ്യ സ

0: ഗ്രഹമണിന് സുവർണ കുണ്ടേന ശ്രമണന്യ വികാരജാതം കടക മകുട കേയൂരാദി വിജ്ഞാതം സ്യാദ് വച്ചാരംഭണം ഇത്യാദി സമാനം എന്ന് പറഞ്ഞ ദൃഷ്ടാന്തം ഒന്നുകൂടി വിശദമാക്കുന്നതിന് വേണ്ടി അടുത്ത മറ്റു ഉദാഹരണം പറയുന്നു. യഥാസൗമ്യ ദേവപുത്ര ഏകേന ലോഹമണിന സുവർണപിണ്ടേന ഉടമ്പിണ്ടെന്ന് പറഞ്ഞു. ഇവിടെ സുവർണപിണ്ടം ഒരു സുവർണ ശകലം സർവമഞ്ചവികാരജാതം അതിനറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന സർവവികാരങ്ങളെയും കടകം മുകുടം കേയൂരം സ്വർണ്ണാഭരണം വിജ്ഞാനം സ്യാ ഇതെല്ലാം അറിയാൻ പറ്റുന്നു. തോൾവള അതെന്താണോ, മുകുടം കിരീടം എന്താണ്, കേയൂരം ശിരസ് ധരിക്കുന്ന ആഭരണം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആഭരണങ്ങൾ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളെല്ലാം സുവർണ കണ്ടെത്താൻ മനസ്സിലാക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ ഇതെല്ലാം സുവർണമാണ്, സുവർണം അല്ലാതെ ഇതിന് രണ്ടാമത് മറ്റൊന്നും ഇല്ല മുമ്പ് പറഞ്ഞ വ്യാഖ്യാനം തന്നെ. വാചാരംഭണം ഇത്യാദി സമാനം, മറ്റ് മുമ്പ് വ്യാഖ്യാനിച്ചതുപോലെ മനസ്സിലാക്കണം. അടുത്ത് മറ്റൊരു ദൃഷ്ടാന്തം പറയുന്നു. യഥാസ്വാമി അയ്യേന നകന്ദകന്ദനേന വിരക്ഷിതേന കൃഷ്ണായസത്തിൻ്റെന ഒരു നകന്ദകന്ദന നഖം വെട്ടി നഖം വെട്ടുന്ന സാധനം, അത് എങ്ങനെ കൃഷ്ണായസത്തിൻ്റെന കാരിരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയാണ്. ഒരു നഗ്രന്ഥനത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സർവം കാഷ്ണായസം ആയിരുമ്പോ ഉണ്ടാക്കിയ മറ്റെല്ലാ സാധനങ്ങളും മൺവട്ടി കോടാലി തുടങ്ങിയ സർവ സാധനങ്ങളും വികാരജാതം വിജ്ഞാതം ഇരുമ്പാണെന്നറിയാം സമാനമെന്നെ. അതുപോലെ വാചാരംഭണം വികാരവും നാമധേയം സർവവികാരങ്ങളും കേവലം വാക്കിനാലംബനമാണ്. ഇങ്ങനെ പറയാൻ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്തുകൊണ്ടിത് പറയുന്നു? അനേക ദൃഷ്ടാന്തോപാദാനം ദാഷ്ടാന്തിക അനേക ഭേദാനുഗമാർത്ഥം ദൃഢപ്രതീത്യർത്ഥം ആവർത്തിക്ക് പല പല ഉദാഹരണങ്ങളിലൂടെ ഒരേ ഒരു കാര്യത്തിൽ പറയുന്നു. അദ്വൈതത്തിൽ ആവർത്തി എന്ന് പറയുന്നത് സാധാരണമാണ്. ഇതെന്തിനു വേണ്ടി ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഈ ജഗത്തിന് കാരണമായിരിക്കുന്ന സർവമായ സത്ത് അതെന്ന് വേറെ അല്ല ജഗത്ത്, ജഗത്ത് അത് തന്നെയാണ്. ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പരമാർത്ഥമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം എഴുത്താണ് പറയും രജ്ജസത്വം. രജ്ജസർപ്പം പോലെ ഇത് പരമാർത്ഥമല്ല, പരമാർത്ഥം ഇതിന് കാരണമായിരിക്കുന്ന പരബ്രഹ്മമാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് സംശയം ഉണ്ടാവും. കാരണം രജ്ജസർപ്പം പരമാർത്ഥമല്ല, അതറിയാം. ഇക്കാര്യത്തിൽ സംശയം രജ്ജസർപ്പ അനുഭവമുള്ളതായിട്ടുള്ളവർക്കെല്ലാം അറിയാൻ സർപ്പം പരമാർത്ഥമല്ല. പക്ഷെ അത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്നത് പോലെ ഈ പ്രപഞ്ചം പരമാർത്ഥമല്ലാന്ന് ബോധിക്കാൻ പറ്റുന്നില്ലല്ലോ, സത്യമായിട്ടാണ് അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ടാണോ? കാരണം അവിടെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ഈ അതിവിപുലമായ പ്രപഞ്ചത്തിൻ്റെ ഒരംശം, അത്യല്പമായ ഒരംശം മാത്രമാണ്. അത്യല്പമായ അംശത്തിൽ പറയുന്ന കാര്യം ഇതെങ്ങനെ ഈ പ്രപഞ്ചത്തിൽ സമന്വയിപ്പിക്കും? ഈ പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയൊരംശമാണ്. അല്ലാതെ അസത്യമാണെന്ന് ബോധിക്കുന്നതിലൂടെ പ്രപഞ്ചം അസത്യമാണെന്ന് എങ്ങനെ ബോധിക്കാൻ കഴിയും? ഇത് രണ്ടും തമ്മിൽ യാതൊരു സമാനതയില്ല. പ്രപഞ്ചം അതിഗോപുലം, ബുദ്ധിമുട്ടോ മനസ്സോ ഉണ്ടോ എന്ന് ഗ്രഹിക്കാൻ കഴിയാത്തത്, ദൃഷ്ടാന്തമാണെങ്കിലോ അത്യല്പം. ഈ അത്യല്പമായ ഈ ദൃഷ്ടാന്തം മതിയോ ഈ അനന്തമായിരിക്കുന്ന പ്രപഞ്ചത്തെ അസത്യം ഒന്ന് ബോധിക്കാൻ? സംശയം. അതിന് സമാനം എന്താണ് പറയുന്നത്? ഈ അതിവിപുലമായ പ്രപഞ്ചം എന്താണ്? എന്താണ് ഈ പ്രപഞ്ചം? ഇത് ഇതുപോലുള്ള അത്യല്പമായ അംശങ്ങൾ കൂടി ചേർന്ന് അണുവിൽ നിന്നും മഹത്താകുന്ന അനേക അണുക്കൾ കൂടി ചേർന്നാണ് ഈ മഹത്തായ പ്രപഞ്ചം ഉണ്ടായിരുന്നത്. ഇതിനെ ഒരു അംശത്തെ എടുത്ത് കാണിക്കും വൃത്തം അതിൻ്റെ കാര്യവും. അത് ബോധിക്കാൻ പ്രയാസമുണ്ട്. കാരണം പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഒരംശം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഓരോ അംശത്തെയും ഓരോന്നോരോന്നായിട്ടെടുത്ത് പരിശോധിച്ചു നോക്കും. ഈ പറയുന്ന സിദ്ധാന്തം അവിടെ യോജിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് അനേക ദൃഷ്ടാന്തം. ഇതിന് ഒരു ദൃഷ്ടാന്തം മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ ഏത് അംശത്തെയും എടുത്ത് പരിശോധിച്ചു നോക്കുക. കാര്യകാരണങ്ങൾ സർവത്ര ഇത് തന്നെയാണ് ചെയ്യുന്നത്. കാര്യം കാരണത്തിൽ നിന്നും വേറെയല്ല. എല്ലാം പറയാൻ കഴിയില്ലല്ലോ ദൃഷ്ടാന്തമായിട്ട്. അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു ദൃഷ്ടാന്തത്തെ പറയുന്നു. ഇത് മനസ്സിലായാലും മറ്റൊന്നും പരിശോധിക്കുക, വേറൊന്ന് പരിശോധിക്കുക. ഈ ദൃഷ്ടാന്തത്തിന് യോജിക്കാത്ത ഒന്ന് ഈ പ്രപഞ്ചത്തിൽ കാണത്തില്ല. അനേക ദൃഷ്ടാന്ത ഉപാദാനം, അനേക ദൃഷ്ടാന്തത്തെ കൂടെ പറഞ്ഞു. ഇവിടെ ഇപ്പം മൂന്ന് ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു. ദാഷ്ടാന്തിക അനേക ഭേദാനുകന്മാർ, ദാഷ്ടാന്തികത്തിൽ വരുന്ന അനേക ഭേദത്തെ അതിനെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദാഷ്ടാന്തികമായി പറയുന്നത്. ദൃഷ്ടാന്തം എന്താണോ അമൃതം മൃത്തിന്റെ കാര്യം, ദാഷ്ടാന്തികം എന്താണ് ബ്രഹ്മവും ബ്രഹ്മകാര്യമായ പ്രപഞ്ചം. ഈ ബ്രഹ്മകാര്യമായ പ്രപഞ്ചത്തിൽ വരുന്ന ഈ ഭേദം ഇവിടെ എന്താണ് അനുഭവപ്പെടുന്നത്? ഈ പ്രപഞ്ചം ബ്രഹ്മം തന്നെ എന്നല്ല അനുഭവപ്പെടുന്നത്. അങ്ങനെയൊരു അനുഭവം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടതുണ്ടാകുന്നില്ല? ഈ പ്രപഞ്ച അനുഭവം അത്രയും വിപുലമാണ്. ഇവിടെ ഭേദമൊന്നല്ല, അനേക ഭേദമാണ് നിരന്തരം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാം അത് അതിന്റെ കാരണത്തോട് അഭേദമായിരിക്കുന്നു എന്ന് ചിന്തിക്കില്ല. അത് സാധാരണ സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല. വിശേഷമായ ശ്രവണ മനനങ്ങളിലൂടെ അത് ബോധ്യപ്പെടും. ഈ ഏകമായ ദൃഷ്ടാന്തത്തിലൂടെ ഈ വിപുലമായ പ്രപഞ്ചത്തിൽ ഈ കാര്യകാരണ നിയമത്തെ സ്ഥാപിക്കുക. അതിനു വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ദൃഷ്ടാന്തങ്ങൾ പറയുന്നു. ഇതുപോലെ എല്ലാം പരിശോധിച്ചു. തടിയും അതിൽ നിന്നുണ്ടാക്കിയ മേശയും കസേരയും എല്ലാം ഇതുപോലെ. അങ്ങനെ ഏത് വസ്തുവിനെ എടുത്താലും ഒന്ന് മനസ്സിലാകും, എല്ലാ കാര്യങ്ങളും കാരണത്തിൽ നിന്ന് വേറെയല്ല. അതാണ് ദാഷ്ടാന്തിക അനേക ഭേദാനുഗമാണ്. അനേക ഭേദങ്ങളിൽ പ്രപഞ്ചത്തിൽ കാണുന്ന സർവത്ര ഇത് തന്നെയാണ്. അങ്ങനെ എല്ലാ പ്രപഞ്ച കാര്യങ്ങളിലും അതിൻ്റെ ഉപാദാനത്തോട് അഭേദത്തെ സമർപ്പിക്കാമെങ്കിൽ ഈ പ്രപഞ്ച കാരണം പ്രപഞ്ചത്തിന് ഉപാദാനമായിരിക്കുന്ന പരമാർത്ഥ തത്വത്തിനോടും ഈ പ്രപഞ്ചത്തിന് ഭേദമില്ലാന്ന് ചോദിക്കുന്നു. ദാഷ്ടാന്തിക അനേക ഭേദാനുമാർ. അതോടൊപ്പം തന്നെ ദൃഢപ്രതിത്യർത്ഥം ച ഇവിടെ തത്വമസി തന്നെ പലതവണ ഉപദേശിക്കും. ഒരേ തത്വം തന്നെ പലതവണ ആവർത്തിക്കും. എന്തുകൊണ്ടത് വേണ്ടി വരുന്നു? ഒരു തവണ
1: ഓം നമ ശിവായ ഡിയർ ലിസണേഴ്സ് ഓഫ് ഷൈം .org. The next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
0: അത് മനസ്സിലാക്കിയിട്ടും ദൃഢമാകും, ദൃഢപ്രതീതി ഉണ്ടാകും, സംശയരഹിതമായി ബോധിക്കുന്നില്ല, വിപര്യരഹിതമായി അത് ബോധിപ്പിക്കുന്നില്ല, അജ്ഞാനരഹിതമായി ബോധിപ്പിക്കുന്നില്ല. അത് അങ്ങനെ ബോധിച്ചാൽ അതിന് ദൃഢപ്രതീതി പ്രതീതിയിലെ ദൃഢത കാരണം കാരണം ഭേദബുദ്ധിയാണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്. അതിനെ നിരാകരിക്കത്തക്ക അഭേദബോധം, അത് തടസ്സമായി നിൽക്കുന്ന സംശയം തുടങ്ങിയവ അതിനെ ദൂരീകരിക്കണം. അതാണ് ദൃഢപ്രതീതി. ആ ദൃഢപ്രതീതിക്ക് വേണ്ടി ഇവിടെ എന്താണ് ശ്രുതി ആവശ്യപ്പെടുന്നത്? ഈ പ്രപഞ്ചത്തിലെ സർവ വസ്തുക്കളെയും ദൃഷ്ടാന്തമായി പരിശോധിക്കുന്നു. എവിടെയാണ് ഈ കാര്യകാരണ ബന്ധത്തിന് വ്യത്യാസം വരുന്നത്? ഈ കാര്യകാരണ ബന്ധം എവിടെയെങ്കിലും ഈ പ്രപഞ്ചത്തിൽ കാണാതെ വരുന്നുണ്ടോ എന്ന് പരിശോധിക്കും. അങ്ങനെ എവിടെ പരിശോധിച്ചാലും ശരി, ബോധ്യപ്പെടുന്നു കാര്യം കാരണത്തിൽ നിന്ന് വേറെയല്ല എന്നാണ് ദൃഢപ്രതീതി. അങ്ങനെയാണെങ്കിൽ ഇത് ബോധ്യപ്പെടുന്നു ഈ പ്രപഞ്ച കാരണത്തിൽ നിന്ന് പ്രപഞ്ചം വേറെയല്ല, അതത് തന്നെയാണ് ദൃഢപ്രതീതി. നിയമം സ്വമ്യസ്യ ആദേശോ വ്യോമയോക്തോ ഭവതി യുക്തവതി പിതരി അഹ ഇതരോ നവൈനൂനം ഭഗവന്ത പൂജാമന്തോ ദൃഢവോ മമയേതദ്ഭവത് ഉക്തം വസ്തു ന അവേദുഷു ന വിജ്ഞാതമന്തോ നിയമം. ബോധിപ്പിച്ചത് കാരണത്തിൽ നിന്നും കാര്യം അനന്യമല്ല, ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു, സത്യനെക്കുറിച്ച് പറഞ്ഞു, ആചാരമ്പണം വികാരവും നാമധേയം അതേ പറഞ്ഞു. കാരണം ബ്രഹ്മത്തെ കുറിച്ച് നേരിട്ട് പറഞ്ഞാൽ ബോധിക്കാൻ ഒക്കത്തില്ലല്ലോ. നേരിട്ട് ബോധിക്കാമെന്നുള്ളത് പ്രത്യക്ഷമായി സിദ്ധമായിരിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ കാര്യകാരണങ്ങൾ അത് പ്രത്യക്ഷ സിദ്ധമായ കാര്യമാണ്, അത് മാത്രമേ ബോധിപ്പിക്കുന്നത്. കാര്യകാരണങ്ങളുള്ള അഭേദം അത് ബോധിപ്പിച്ചിട്ട് ആ ദൃഷ്ടാന്തത്തിൽ വാചാരംഭണം വികാരവും നാമധേയം എന്നുള്ള ദൃഷ്ടാന്തത്തിൽ ആ കാര്യകാരണങ്ങൾക്കുള്ള അനന്യത്വത്തെ ബോധിപ്പിച്ചിട്ട് ഇനി ദാർഷ്ടാന്തികത്തിൽ പറയുന്നു സത്തായിരുന്നു എന്ന് പറയുന്നു. ഈ പറഞ്ഞ കാര്യം മനസ്സിലായി പുത്രനും, അതുകൊണ്ട് ഹേമസ്വാമ്യ സാദേശോ യോമയോക്ത അമതം പറഞ്ഞല്ലോ. അതിന്റെ താല്പര്യം ഇതാണ്, അതാണ് ഞാനിപ്പോ പറഞ്ഞത്. മയുക്തോ ഭവതി തിക്തവതി ചരിയാഹ. ഇത് കേട്ടുകഴിഞ്ഞപ്പോ പുത്രൻ പറയുകയാണ്, നവീനൂനം ഭഗവന്ത പൂജാഗം ഉമയെ എന്റെ പൂജ്യന്മാരായ ഗുരുക്കന്മാർ ഗുരുകുലത്തിൽ 12 വർഷം താമസ അധ്യയനം ചെയ്തതാണ്. ഏതദ്ഭവതുക്തം വസ്തു വേദിക്കുന്നു, എന്റെ ഗുരുക്കന്മാർ എന്തായാലും ഈ തത്വം അറിഞ്ഞിരിക്കാൻ വഴിയില്ല. ന വിജ്ഞാതമന്തോ നൂനം, അവരെന്തായാലും ഉറപ്പായിട്ടും അറിയില്ല. എന്തുകൊണ്ട്? യദ്യതി ഈ അവേദിഷ്യൻ വിദിതവന്ത ഏതത് വസ്തു കഥം മേ ഗുണവത്തെ ഭക്തായ അനുഗതായ നാവേക്ഷ്യൻ. അറിഞ്ഞിരുന്നുവെങ്കിൽ അവരെന്നോട് എന്തുകൊണ്ട് പറയുമായിരുന്നില്ല എന്നാണ് അടുത്ത് പറയുന്നത്. നവേ നൂനം ഭഗവന്ത അവേദിഷ്യൻ കഥമേ നവക്ഷിന്തി ഭഗവൻ സ്വമേ തദ്രവീതോ ഇതി പറയുന്നത്. എന്റെ ഗുരുക്കന്മാർക്ക് ഇത് അറിയാമായിരുന്നില്ല, ഈ പ്രപഞ്ച രഹസ്യം അറിയാമായിരുന്നെങ്കിൽ അവര് പറയുമായിരുന്നു, അവര് പറഞ്ഞില്ല. കഥം മേ ഗുണപതി ഭക്തായ അനുഗതായ നവേക്ഷൻ, ഞാൻ ഗുരുഭക്തി ഉള്ളവനായിരുന്നു, അവരനുസരിച്ചവനാണ്, ഗുരുകുലത്തിൽ വാസം പൂർത്തിയാക്കിയവനാണ്. എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? മുക്തവന്ത തേനാഹം മന്യേന വിദ്യതവന്ത. അവരെന്നോട് പറഞ്ഞതിനെ തീർച്ചയായും എന്നോട് മുഴുവൻ വിദ്യയും വെളിപ്പെടുത്തിയതാണ്. പക്ഷെ ഇത് പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ കരുതുന്ന എന്താണ്? ന വിദ്യതവന്ത, അവർ ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല. അവാച്യമവി ഗുരു ഭാവം അവാദി പുനർഗുരുകുലം പ്രതി പ്രേഷണ. ഇവിടെ ഭാഷകാരൻ എന്ന് പറയുകയാണ്, അവാച്യമവി ഗുരുനഗ്ഭാവം, ഗുരുവിന്റെ നഗ്ഭാവം കാഴ്ച, അത് അവാച്യം. ശിഷ്യൻ ഒരിക്കലും പറയാൻ പാടില്ല. ഗുരുവിന്റെ ന്യൂനതയെക്കുറിച്ച് ശിഷ്യൻ പറയാൻ പാടില്ല. ഗുരുവിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടായിരിക്കാം, ഗുരു ആചാരത്തിൽ വിചാരത്തിൽ ചിന്തയും വാക്കിൽ ഒക്കെ പോരായ്മകൾ സംഭവിക്കാം. പക്ഷെ ശിഷ്യന്റെ ജോലി അതെല്ലാം അടുക്കെടുത്ത് കാണിക്കുക, പറയുക, അത് ചെയ്യാൻ പാടില്ല. ഗുരുത്വമില്ലായ്മയാണ് അവാച്യമേക്ക് ഗുരുവിനെ ഭാവം. ഇപ്പൊ ഗുരു അറിവില്ലാത്തവനാണെന്നാണ് പറഞ്ഞത്. എന്നെ വിദ്യ ഉപദേശിച്ച ഗുരു അറിവില്ലെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. പറയാൻ പാടില്ലാത്തതാണെങ്കിലും പറഞ്ഞു. അവാദി, പറയാൻ പാടില്ലാത്ത പറയാമോ? പറയാൻ പാടില്ലാത്തത് പറയാൻ പാടില്ല. എന്നാലും എന്തുകൊണ്ട് പറഞ്ഞു? പറഞ്ഞ സന്ദർഭത്തിനായിരിക്കുന്നു. പുരുന ഗുരുകുലം പ്രതി പ്രേഷണ ഭയാൽ. ഇനി എന്തായാലും ഈ ഒരു കാര്യം ഞാൻ അവിടെ നിന്ന് ഗ്രഹിക്കാൻ വിട്ടുപോയ കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇനി തിരിച്ചെന്നെ ഗുരുകുലത്തിലേക്ക് വിടരുത് എന്ന് പിതാവിനോടുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ്. പുനർഗുരുകുലം പ്രതി പ്രേഷണ ഭയ, വീണ്ടും ഗുരുകുലത്തിലേക്ക് അയക്കും. അത് ഭയന്നിട്ടാണ് പറയുന്നത്. ഇനി അവിടെ പോയിട്ടും കാര്യമില്ല, അവർക്കതൊന്നും അറിയിക്കില്ല. എന്നുവെച്ചാൽ ഗുരുവിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി പറയുന്നതല്ല എന്നാണ് പറഞ്ഞത്. ഗുരുവിന് അറിവില്ല എന്ന് പറഞ്ഞത് ഗുരുക്കന്മാർക്ക് അറിവില്ല, ഗുരുക്കന്മാർ വിവരമില്ലാത്തവരാണെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. പറഞ്ഞതാണെന്നും അതിനു വേണ്ടി താല്പര്യമുണ്ടെന്നാണ്. ഇനി തിരിച്ചു വീണ്ടും ഗുരുവിനത്തിലേക്ക് പോകാൻ വയ്യ. പിതാവ് ഉപദേശിച്ചാൽ മതി. അതോ ഭഗവാൻ ദൈവമേ മക്കിൻ തത് വസ്തു ഏന സർവജ്ഞത്വം ഞാതേനമേസ്യാ. അതോ ഭഗവാൻ അങ്ങ് തന്നെ ഏ മക്കിൻ തത് വസ്തു, ആ വസ്തുവിനെ എനിക്ക് ഉപദേശിച്ചാലും ഏന സർവജ്ഞത്വം ഞാതേനമേസ്യാ, അതുകൊണ്ട് എനിക്ക് സർവജ്ഞത്വം പ്രാപ്തമാകും. അങ്ങയുടെ ഉപദേശം കൊണ്ട് ഞാൻ സർവജ്ഞനായി തീരുന്നു. ഏന ജ്ഞാതേന സർവജ്ഞത്വം ഉന്നയിച്ചാൽ എനിക്ക് സർവജ്ഞത്വം കൈവരണം. ആ സർവജ്ഞത്വം എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അബ്രവീതു കഥയതു തഥാസ്വാമി തഥാസ്വാമി എനി ഭോവാച. പുത്രൻ തന്റെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞു. ഇതറിയണം, ഏതൊന്നിനെ അറിഞ്ഞതാണോ എല്ലാം അറിയപ്പെട്ടതായി തീരുന്നു. ഇതിനെ സുഖം സുഖം ഭൂതി അമിതം മതം അവിജ്ഞാതം വിജ്ഞാതം സർവവും വിജ്ഞാതമായി തീരുന്ന ആ സർവജ്ഞത്വം അത് പറയുന്നു എന്ന് കേട്ടുകഴിഞ്ഞു. ഇതോ കഥാസ്വാമി ശരി പറയാം. ഇവിടെ ഒരു ഉദാഹരണത്തിലൂടെയാണ് തുടങ്ങിയത്. അടുത്ത ഇനി അതിലേക്ക് പോവുക. സദൈവ സൗമ്യേദമഗ്ര ആസീകമേവാദ്യം തദ്ഹിത ആഹുർ അസദേവേദമഗ്ര ആസീകമേവാദ്യം തസ്മാത് അസദസജ്ജായത. സദൈവ സദ് ഇതി അസ്തുതാമാത്രം വസ്തു സൂക്ഷ്മം നിർവിശേഷം സർവഗതം ഏകം നിരഞ്ജനം നിരവയും വിജ്ഞാനം യഥവഗമ്യത സർവവേദാന്തേഭ്യ. അതാണ് തത്. ഇവിടെ സത് എന്നാ പറയുന്നത് തുടങ്ങുന്നത്. സദൈവ കുറച്ച് മുമ്പോട്ട് ചെന്നിട്ടാണ് പിതാവ് പുത്രനോട് പറയുന്നത് തത്വമസി. അവിടെ തത് ത്വം അസി, അത് നീയാകുന്നു എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. ത്വം എന്താണെന്നുള്ള അറിയാം, പുത്രനറിയാം. ത്വം എന്ന് പറയുമ്പോൾ നീ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് ഗ്രഹിക്കും. പക്ഷെ അവിടെ തത് എന്ന് പറഞ്ഞാത് എന്താണ് തത്ത് എന്ന് പറയുന്നത്? അതാണ് ഇവിടെ വിശദീകരിച്ചു തുടങ്ങുന്നത്. സദ് ഇവിടെ പറയുന്ന സദ്നെയാണ് അവിടെ തത്ത് എന്ന് പറയുന്നത്. ഇവിടെ സദെന്ന് പറഞ്ഞ് തുടങ്ങും. സദൈവ സൗമ്യ സത്താണ്. സദൈവ സൗമ്യ ഇതമെങ്കിൽ ആസീതെന്ന് തത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം തത്ത് എന്ന് പറയുമ്പോൾ എന്തിനു കഴിക്കും? ആ സത്തിനെ കഴിക്കും. ആ സത്ത് നീയാണ്. അതാണ് പറയുന്നത് തത്വമസിയിലെ ജീവാത്മ പരമാത്മ ഏകത്വത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നത്. കാരണം ഇവിടെ സത്തെന്ന് പറയുന്നത് എന്താണ്? പ്രപഞ്ച കാരണത്തെ കുറിച്ചാണ്. സൃഷ്ടിക്കുന്ന എന്താണോ ഉണ്ടായിരുന്നത് അതാണ് സത്യം. സൃഷ്ടിക്കുന്ന മുമ്പെന്ന് എന്തുകൊണ്ട് പറയുന്നു? സൃഷ്ടിയിൽ അതിനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അതിന് കാരണം പറഞ്ഞ എന്താണ്? വാചാരംഭണം, വാഗാലംഭനം. സൃഷ്ടി വാഗാലംഭനമാണ്. വാഗാലംബനമായിരിക്കുന്ന സൃഷ്ടിയിൽ നിന്ന് സത്തിനെ തിരിച്ച് വേർതിരിച്ചെടുത്ത പ്രയാസമുള്ള കാര്യം. അതുകൊണ്ട് സൃഷ്ടിക്ക് മുമ്പുള്ള കാര്യത്തിലേക്ക് നിന്ന് സൃഷ്ടിക്കുന്ന മുമ്പ് അത് സത്തായിരുന്നു. സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്ന സത്ത്, ആ സത്ത് തന്നെ സത്ത് എന്ന് പറയുന്നു. അത് ത്വം അസി, അത് നീയാണ്. അതാണ് ഏകത്വം. ഇവിടെ നിന്നൊരാണ് ശരിക്കും തത്വമസിയുടെ വിശദീകരണം തുടങ്ങുന്നത്. അതിനു വേണ്ടിയിട്ടാണ് സത്വം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ തത്വമസിയുടെ വ്യാഖ്യാനങ്ങളൊക്കെ പഠിക്കുമ്പോൾ തത്വമസിയെ ഉൾക്കാലത്ത് തത്വമസിയുടെ വ്യാഖ്യാനം പറയുമ്പോൾ ഈ രീതിയിലല്ല പറയുന്നത്. ഭാഷ്യകാരൻ സ്വീകരിച്ചിരിക്കുന്ന രീതിയല്ല. അവിടെ തത്വം അസി
2: Om Namah Shivaya. Dear users of Shaivam.org, we are very much delighted to let you all know that due to the shower of grace from Almighty Lord Shiva and the continuous support from esteemed users like you, our Shaivam.org website had passed 26 successful years of service in the world of Shaivam, and it is all set to sustain the same with lot more new features in the forthcoming years as well. Adding to that, like one more diamond embedded to the golden crown, we are pleased to inform the existence of a new radio, Shiva Tattvam, specifically designed to telecast Shaiva discourses. It's a humble request to you to listen that as well and extend your support. Now you can listen all the Shaiva discourses being scheduled in Shaiva Lahari and Thirunariya Tamilosi radios in Shiva Tattvam radio only. Thanks for your esteemed support. ഓം നമ ശിവായ.
1: ഓം നമ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം.org, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ചാണ്ഡോഗ്യ ഉപനിഷത്, സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
0: തൊമ്മെന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും? തത്വം പറയുന്ന ഈശ്വരനാണ്, തൊമ്മെന്ന് പറയുന്ന ജീവനാണ്. ഈശ്വരൻ സർവജ്ഞനാണ്, ഇരുവെന്നാത്മജ്ഞനാണ്. ഇത് രണ്ടും എങ്ങനെ ഏകമാകും? പരസ്പര വിരുദ്ധമുള്ളതാണ്. അതിനെ ഏകമാക്കുന്നതിന് വേണ്ടി അവിടെ അതിൻ്റെ ലക്ഷ്യാർത്ഥത്തെ ഗ്രഹിക്കണം. അപ്പോൾ വാച്യാർത്ഥത്തെ വിടണം. തത്ശബ്ദത്തിൻ്റെ വാച്യാർത്ഥമായിരിക്കുന്ന സർവജ്ഞനായിരിക്കുന്ന ഈശ്വരൻ അതിനെ വിടുക. സ്വമ്പദത്തിൻ്റെ വാച്യാർത്ഥമായിരിക്കുന്ന ആത്മജ്ഞനായിരിക്കുന്ന ജീവൻ അതിനെ വിടുക. എന്നിട്ട് രണ്ടിലും ഏകരൂപത്തിലിരിക്കുന്ന തത്വത്തെ, നിരുപാധികമായ നിർഗുണമായിരിക്കുന്ന തത്വത്തെ സ്വീകരിക്കുക. അതെങ്ങനെ സ്വീകരിക്കും? നമ്മുടെ പരസ്പര വിരുദ്ധമുണ്ട്. തത്വം എന്ന് പറയുന്നത് ഈശ്വരനാണ്, തത്വം എന്ന് പറയുന്നത് ജീവനാണ്. ഇത് രണ്ടും വിരുദ്ധ സ്വഭാവമുള്ളതാണ്. വിരുദ്ധ സ്വഭാവമുള്ള കാര്യങ്ങൾ അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നതിന് ആ വൈദ്യുതത്തെ ഉപേക്ഷിക്കണം. അത് ദക്ഷിണാവൃത്തിയിലൂടെ ഗ്രഹിക്കുന്നു. ദക്ഷിണാവൃത്തിയിലൂടെ വാച്യാർത്ഥത്തെ ത്യജിച്ചിട്ട് ലക്ഷ്യാർത്ഥത്തെ സ്വീകരിക്കുന്നു. അതിനുവേണ്ടി ജഹദ ജഹൽ ലക്ഷണം എന്ന് പറയുന്ന ഒരു ലക്ഷണയിലൂടെ അത് സ്വീകരിക്കുന്നു. ഈ തരത്തിലാണ് തത്വമസിയെ വ്യാഖ്യാനിക്കുന്നത്. ഈ വ്യാഖ്യാനം വന്നത് വ്യാഖ്യാനം അസംബന്ധം എന്നല്ല പറയുന്നത്, അങ്ങനെ ഒരു വ്യാഖ്യാനം ഇവിടെ പറയുന്നത്. കാരണം അവിടെ ഇവിടെ തത്വമസി തശബ്ദത്തിന്റെ അർത്ഥമായി സർവജ്ഞനും സർവശക്തനുമായിട്ടുള്ള ഈശ്വരനെന്നും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നേരിട്ടാണ് തത്വം എന്ന് പറഞ്ഞാൽ ആ തത്വം തന്നെ സൃഷ്ടിക്കുന്ന ബന്ധമാണ് ഉണ്ടായാലും ആ തത്വം അത് വിശദീകരിക്കുന്നുണ്ട്. അത് ത്വം, അത് നീയാണ്. ഇത് കുറച്ചുകൂടി ലളിതവും സരളവുമാണ്, നേരിട്ടുള്ളതുമാണ്. നീ തത്വമസി ഇങ്ങനെ ജഹദ് ജഹൽ ലക്ഷണം വരെയൊക്കെ എത്തിച്ചേർത്തത് പിൽക്കാലത്ത് ശങ്കരാചാര്യർക്ക് ശേഷമുള്ള ആചാര്യന്മാർ അതിന് പരിഷ്കാരങ്ങൾ വരുത്തിയാണ്. അവിടെ ജഹൽ ലക്ഷണം വരുന്നു, ആ ജഹൽ ലക്ഷണം വരുന്നു, ജഹദ ജഹൽ ലക്ഷണം വരുന്നു. ഈ ലക്ഷണ എല്ലാം വരുന്നത് മറ്റ് ദർശനങ്ങളിൽ നിന്നാണ്, മീമാംസയിലും സാഹിത്യത്തിലും നിന്നുമെല്ലാം ഇങ്ങോട്ട് കടമെടുത്തിട്ടാണ് ഇതൊക്കെ ഇവിടെ പ്രയോഗിക്കുന്നത്. അങ്ങനെ വരുന്നതിന് കാരണം, ഒരു പ്രധാനമായ കാരണം, ഈ അദ്വൈത ഭാഷ്യത്തിന് ശേഷം ഭാഷ്യം ജയിച്ചവർ മധുൻ, രാമാനുജൻ, ശ്രീവല്ലഭൻ തുടങ്ങിയ ആൾക്കാർ ഇവരെല്ലാം ഇവിടെ ശങ്കരാചാര്യർ ഇതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു. തത്വമെന്ന് പറയുന്നതിന് അവിടെ ഈശ്വരനെന്നുള്ള ശബ്ദമേ വരുന്നില്ല, കേവലം പ്രപഞ്ച കാരണം എന്നുള്ളവർ അത് മാത്രം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ അവർക്കത് സ്വീകരിക്കാൻ ഇവിടുത്തെ ഇല്ലാതെ ഒന്നും അവിടെ ഒരു സഗുണനായ ഒരു ഈശ്വരനെ സ്വീകരിച്ചിട്ട് അതുകൊണ്ട് അതിന് സർവജ്ഞനും സർവശക്തനുമായ ഒരു ഈശ്വരനായിട്ട് ഇതിനെ സ്വീകരിച്ചു. അതാണ് സർവജ്ഞനും സർവശക്തനുമായ ഒരു ഈശ്വരൻ, അതാണ് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു ഈശ്വരനെ സമർത്ഥിച്ചു കഴിഞ്ഞാൽ സുന്ദരയുടെ കാലത്തിന് ശേഷം അങ്ങനെ ഒരു തമുണ ഈശ്വരന് കൂടുതൽ ഒരു പ്രമാണത്തിലൂടെ യുക്തിവാദങ്ങളിലൂടെ എല്ലാം സമർപ്പിച്ചു പിന്നീടുന്ന ആചാര്യന്മാർ മാത്ര സമ്പ്രദായത്തിലെയും രാമാനുജ സമ്പ്രദായത്തിലെയും ആചാര്യന്മാർ ശങ്കരാചാര്യത്തെ പോലെ തന്നെ ദിഗ്വിജയം നടത്തി വെറും ഭാരതം മുഴുവൻ സഞ്ചരിച്ച് എന്നുള്ള വാദികളെയൊക്കെ പരാജയപ്പെടുത്തി അവരുടെ മതം സ്ഥാപിച്ചു. സഗുണ ഈശ്വരന് വളരെ പ്രാധാന്യം, സർവജ്ഞനും സർവശക്തനുമായൊരു സർവജ്ഞനായൊരു ഈശ്വരനെ ശങ്കരാചാര്യർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ആ തരത്തിലല്ല അവർ അതിനെ സമർപ്പിക്കുന്നത്. ദൈവത്തിനും വിശിഷ്ടാദ്വൈതത്തിനും ഒക്കെ മറ്റൊരു തരത്തിൽ അതിനെ സമർപ്പിച്ചു. ആ ഈശ്വരൻ എങ്ങനെ ജീവനോട് ഏകനാകും? ജീവനുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ, ജീവനാ ഈശ്വരന്റെ ദാസനാണ്. അത്രയും ജീവന് അവിടെ സ്ഥാനമുണ്ട്, അതങ്ങനെ ഏകമാകും. ഒരിക്കലും ആ ഏകത്വ ബോധം ജീവനുണ്ടാകത്തില്ല. അങ്ങേറ്റം മുക്തി എന്ന് പറയുന്നത് മാറ്റി താലൂക്യം, താലൂക്യം സാഹിത്യം എന്നെല്ലാം പറയുന്ന തരത്തിൽ മുക്തിയുടെ സ്വഭാവവും മാറ്റി. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോ അവര് അവതരിപ്പിച്ച ആ ഈശ്വരൻ ജീവൻ ഇത് തമ്മിൽ ഇത്രയും ഭേദം വന്നു. ഇതിന് സമാധാനം അദ്വൈതത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയുന്നു. അതിനു വേണ്ടിയിട്ട് തത്വമസിയെ വ്യാഖ്യാനിച്ചതാണ്, വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഈ അഭ്യാസങ്ങളെല്ലാം കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ തത്വമസിയുടെ അർത്ഥത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ വേദാന്തത്തിന് കാലം കൊണ്ടുവന്ന പരിണാമമാണ് ഈ ജഹദ ജഹൽ ലക്ഷ്മിയൊക്കെ ഇതിൻ്റെ അകത്ത് കടന്നു വന്നു. ഇത് വളരെ ക്ലിഷ്ടമായി മാറി. അത് ഒരു കാലത്തിൽ ആവശ്യമായിരുന്നു. കാരണം ഈ ദിഗ്വിജയം നടത്തുന്ന ആചാര്യന്മാരുടെ അടുത്ത് സമാധാനം പറയാൻ വേണ്ടിയിട്ട് പിൽക്കാലത്തുള്ള ശങ്കരാചാര്യന്മാര് ആചാര്യന്മാര് ഉണ്ടാക്കിയതാണ് അതല്ല ജഹദ ജഹൽ ലക്ഷ്മണം. ലക്ഷണം അവരുണ്ടാക്കിയല്ല, ഈ തത്വമസി മഹാവാക്യത്തിൽ അതിനെ ഉപയോഗിച്ച് അങ്ങനെ കാനം കൊണ്ടുവന്നതാണ്. പക്ഷെ അത്തരം പുസ്തകങ്ങൾ ശങ്കരാചാര്യന്റെ പേരിൽ തന്നെ ഉണ്ട്, ശങ്കരാചാര്യ എഴുതിയതായിട്ടൊക്കെ തന്നെ ഉണ്ട്. അതെല്ലാം തൽക്കാലത്തുള്ള ശങ്കരാചാര്യന്മാർ എഴുതിയെന്ന് പറയുന്നു. എന്തുകൊണ്ട് ശങ്കരാചാര്യൻ എന്താണോ ഇന്ന് വിശദീകരിക്കുന്നത് അതിവിടെ വ്യക്തമാണ്. അപ്പോ അത് അതിൻ്റെ ഒരു സംസ്കാരം ദൃഢമായിരിക്കുന്ന ഇന്നിപ്പോ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, ശങ്കരാചാര്യന് വേണ്ടിയല്ല അദ്വൈതത്തിൽ ആൾക്കാർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, ശങ്കരാചാര്യന്റെ ശിഷ്യന്മാരെഴുതിയാണ്. അപ്പൊ അത് മനസ്സിലാകുമ്പോൾ ആദ്യം ഇതൊക്കെയാണ് മനസ്സിൽ പിന്നെ ഉറച്ചു പോകും. ലക്ഷണം തത്വമസി ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇത് വായിച്ചു കഴിഞ്ഞാൽ എന്താണോ ശങ്കരാചാര്യ നേരിട്ട് പറഞ്ഞാൽ എന്താണെന്ന് പ്രിയിട്ടാൻ പറയാറ്. കാരണം മനസ്സിൽ മറ്റേതായിരിക്കും, തലയ്ക്കകത്ത് മറ്റേതായിരിക്കും. ഇവിടെ അത്തരത്തിലുള്ള ശാസ്ത്ര കസർത്തുകളൊന്നും ഉള്ള ഭാഷകാരൻ നേരിട്ട് പറയാൻ ലളിതമാണ്. പിന്നെ ഇവിടെ വാദവിവാദങ്ങളെല്ലാമാണ്, മറ്റു തരത്തിലുള്ള ചിന്തകളെ നിരാകരിക്കുന്നതിന്. പക്ഷെ തത്വമസിയുടെ വ്യാഖ്യാനം ഇവിടെ വളരെ ലളിതമാണ്. തത്വം എന്ന് പറയുന്ന ആ തത്വം അത് തന്നെയാണെന്ന് മനസ്സിലാകുന്നത്. ഏതൊരു കാരണത്തിൽ നിന്നാണോ നീ ഉണ്ടായത് അത് തന്നെയാണ് നീ. ഇത്തരത്തിൽ ലളിതമായിട്ടാണ് പറഞ്ഞത്. ഇവിടെ സർവജ്ഞത്വം അല്പജ്ഞത്വം അത് തമ്മിലുള്ള വിരോധം അതിനെ പരിഹരിക്കുക. ഇവിടെ സർവജ്ഞനായ ഒരു ഈശ്വരൻ അതൊന്നും ഇവിടെ ചർച്ചയ്ക്ക് വരുന്നതേ. അദ്വൈതം ശങ്കര ഭാഷ്യത്തിൽ അവതരിപ്പിക്കുന്ന ശൈലിയിൽ ഇക്കാലം കാലം കൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞു ഇന്നിപ്പോ നമ്മുടെ കാലത്ത് വർഷങ്ങൾക്ക് ശേഷം 10,000 വർഷങ്ങൾക്ക് ശേഷം 10,000 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ മുമ്പിലുള്ള മറ്റ് ഗ്രന്ഥങ്ങളിലുള്ളതുമായിട്ട് ഒരുപാട് അതിൻ്റെ പ്രതിപാദന ശൈലിയിൽ വ്യത്യാസമുണ്ട്. ഇതിനുവേണ്ടി വേറെ വേറെ മനസ്സിലാക്കിയില്ലെങ്കിൽ ആശയക്കുഴപ്പം വരും. ഭാഷ്യകാരം പറഞ്ഞ് ഇന്നതാണ് അത് ഭാഷയത്തിലുള്ളത്, ഇത് മറ്റു ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഇന്നതാണ്, അത് ഒരു കാലം ഇങ്ങനെ ചെലുത്തിയതാണ്. അദ്വൈതം മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്നാലും ഭാഷ്യമൊന്നും നോക്കാറുണ്ട്. അവര് ആദ്യം തന്നെ വളരെ ലഘുവായ പ്രകരണങ്ങൾ, തത്വബോധം ആത്മബോധം പോലെയുള്ള പ്രകരണങ്ങൾ ശങ്കരാചാര്യന്റെ പേരിൽ എഴുതിയിട്ടുള്ള പ്രകരണങ്ങൾ വായിച്ചു. ഇതാണ് അവസാനത്തിന്റെ അദ്വൈതത്തിന്റെ അവസാനം എന്നങ്ങ് തീരുമാനിച്ചു. ഈ പ്രതിപാദന രീതിയാണ് ഇത് എന്റെ വാസ്തവത്തിലുള്ള ശൈലി എന്ന് വിചാരിച്ചു. അത് തെറ്റിദ്ധാരണ ഉണ്ടാകും. ഇത് ആദ്യം മനസ്സിലാക്കേണ്ട ഭാഷ്യം തന്നെയാണ്. അദ്വൈതം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഭാഷ്യം തന്നെ. അതിനുള്ള ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അദ്വൈതം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരും മനസ്സിലാപ്പിക്കുന്നവർക്കും പലർക്കും സംസ്കൃതം അറിയത്തില്ല. അതാണ് വലിയൊരു തകരാറ്. അതുകൊണ്ട് തന്നെ ഭാഷ്യം വായിച്ചാൽ മനസ്സിലാക്കാൻ പ്രയാസം. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ പ്രകടന ഗ്രന്ഥങ്ങളിലേക്ക് പോകും. അവിടെ പോകുമ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് അകന്നും പോകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം എന്താണ് തത്വമസി, എങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു ഭാഷകാരൻ. സദേവ സദ്യ അസ്ഥിത മാത്രം തത്വമസി തത്ത് എന്ന് പറയുന്നത് എന്തിനാണ്? ഈ തത്താണ് അതെന്താണത്? അസ്ഥിത കേവലം അസ്തിത്വം, അസ്ഥിത മാത്രം വസ്തു. അസ്ഥിത എന്ന് പറയുന്നതിന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം, ഏതൊന്നിനെയാണോ നിഷേധിക്കാൻ കഴിയാത്തതാണ് അസ്തിത്വം. കാരണം അതിനെ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല, പക്ഷെ ഇങ്ങനെ മനസ്സിലാക്കാം. നിഷേധിക്കാൻ കഴിയാത്ത എന്തോ അത് അസ്ഥിത. നമുക്ക് ഏതിനെയും നിഷേധിക്കാം, ഈശ്വരനെ വേണമെങ്കിലും നിഷേധിക്കും, പക്ഷെ അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയും. അതാണ് തത്ത്, അത് നീയാണെന്നാണ് പറയുന്നത്. ഒരാൾ ഈ പ്രപഞ്ചബോധത്തോടുകൂടി ഇരിക്കുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മനസ്സിലൂടെ ഈ പ്രപഞ്ചത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഗ്രഹിക്കുന്ന ആളിനെയാണ് പറയുന്നത് ജീവൻ. ആ ജീവന് ഗ്രാഹ്യമായിരിക്കുന്ന സർവത്തെയും നിഷേധിക്കും. എങ്ങനെ നിഷേധിക്കും? ഇത് സത്യമല്ല, ഇത് പരമാർത്ഥമല്ല, പഞ്ചഭൂതങ്ങൾ പരമാർത്ഥമല്ല, സൂര്യചന്ദ്രന്മാർ പരമാർത്ഥമല്ല, എന്താറിവിന് വിഷയമായിരിക്കുന്ന നാമരൂപാത്മകമായ ഒന്നും തന്നെ പരമാർത്ഥമല്ല എന്ന് നിഷേധിക്കും. ഇനി അതാണ് പറയുന്നത് നേതി നേതി. അങ്ങനെ നിഷേധിക്കുമ്പോൾ നിഷേധിക്കാൻ കഴിയാത്ത ഒന്നാണ്, അതിനാണ് പറയുന്നത് അസ്തിത്വം നിഷേധിക്കാൻ കഴിയും. അങ്ങനെ നിഷേധം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ നിഷേധിക്കാൻ കഴിയാത്ത എന്തിനെ? നിഷേധിക്കുന്നവന് തന്നെ നിഷേധിക്കാൻ കഴിയാത്ത, തന്നെ തനിക്ക് നിഷേധിക്കാൻ കഴിയത്തില്ല. തന്നെ നിഷേധിച്ചാൽ അങ്ങനെ നിഷേധിക്കാൻ ഒരുവനുണ്ടാകത്തില്ല. താനുള്ളത് കൊണ്ടാണ് ഈ നിഷേധം നടക്കുന്നത്. ഞാൻ എന്നെ ആശ്രയിച്ച് അല്ലെങ്കിൽ എൻ്റെ ബോധത്തെ ആശ്രയിച്ച് നിഷേധിക്കുന്നു. ഈ ബോധത്തെ എങ്ങനെ നിഷേധിക്കും? തന്നെ എങ്ങനെ നിഷേധിക്കും? അസാധ്യമല്ല. അതാണ് അസ്ഥിത മാത്രം, അത് കേവലം അസ്തിത്വമാണ്. അതിനെ നിഷേധിക്കാനൊന്നുമില്ല. വസ്തു സൂക്ഷ്മം, അത് അത്യധികം സൂക്ഷ്മമാണ്. അതാണ് തത്വം. ആത്യന്തികമായി നചികേതസിനെ ബോധിപ്പിക്കുന്ന ഇതാണ്, നീ അസ്ഥിത മാത്രമാണ്, അതിസൂക്ഷ്മമായ അസ്തിത്വമാണ് നിർവിശേഷം. പാശ്ചാത്യർക്കൊരു അസ്ഥിതാവാദമുണ്ട്, അസ്തിത്വവാദം, അതൊന്നുമല്ല അതിനുമായിട്ടൊന്നും ബന്ധം. ഒരു അസ്ഥിതാവാദത്തെ നിഷേധിക്കുക അംഗീകരിക്കുക ചെയ്യും. ആ അസ്തിത്വവാദം അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ എന്താണ്? സൂക്ഷ്മം നിർവിശേഷം, അതിനെ വിശേഷിപ്പിക്കാൻ വയ്യവില്ല. നേതി നേതി എന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ ആ നിഷേധം തുടരാൻ കഴിയാത്ത സ്ഥിതി. നിർവിശേഷം, അതിന് അതിനൊരു വിശേഷതകളും, എവിടെയെല്ലാം വിശേഷതയുണ്ടോ അതിനെല്ലാം നിഷേധിക്കാം. നാമരൂപങ്ങളിലാണ് ഈ പ്രപഞ്ചത്തിന്റെ വിശേഷത. സ്ഥൂലമായിട്ട് പറഞ്ഞാണ് നാമരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമാണ്, അത് വിശേഷമാണ് നാമരൂപം, അതിനെ നിഷേധിക്കാം. പക്ഷെ നിർവിശേഷം അതിന് വിശദീകരിക്കാൻ പറ്റത്തില്ല. സർവഗതം, അത് സർവവ്യാപ്തമാണ്. അസ്തിത്വം സർവവ്യാപ്തമാണ്. നമ്മൾ അസ്തിത്വത്തിലാണ് പദാർത്ഥത്തെ നിഷേധിക്കുന്നത്. അത് ഗീതാഭാഷ്യത്തിൽ അത് വിശദമായി ചർച്ച ചെയ്തതാണ്. മുമ്പിലൊരു വസ്തു ഇരിക്കുമ്പോൾ ആ വസ്തുവിനെ നമ്മൾ നിഷേധിക്കുന്നു. പുസ്തകത്തെ നിഷേധിക്കുന്നതാണ് പറയാം. ഈ പുസ്തകം പലതരത്തിൽ നിഷേധിക്കും. ഈ പുസ്തകം പേനയല്ല എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന്റെ നിഷേധം. ഈ പുസ്തകം മറ്റൊന്നല്ല എന്ന് പറഞ്ഞാൽ അത് പുസ്തകത്തിന്റെ നിഷേധമാണ്. ഇനി പറയാം, ഈ പുസ്തകം ഇത് സത്യമല്ല, നിഷേധമായി, ഇത് നശിച്ചു പോകുന്നതാണ്, ഒരു കാലത്തില്ലാതിരുന്നതാണ്, അതതിന്റെ നിഷേധമാണ്. ഇത് പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഇതിന്റെ വാസ്തുവരൂപം ഇതല്ല, നമ്മൾ കാണുന്നതല്ല, ഇത് പരമാണുവാണ്, അല്ലെങ്കിൽ സൂക്ഷ്മ പദാർത്ഥങ്ങളാണ്, അത് കൂടി ചേരുന്നതാണ്, നമ്മൾ കാണുന്ന ഈ ആകൃതിയും രൂപവും ഇതിലുള്ളതല്ല. നേരത്തെ പറഞ്ഞ കാര്യകാരണ അനന്യത്വ ന്യായം അനുസരിച്ച് ഇതിന്റെ കാരണം എന്താണ്? ആ കാരണത്തിൽ നിന്നാണ് ഇതുണ്ടായത്, പരമാർത്ഥത്തിൽ കാരണം അതാണ്. ഈ തരത്തിൽ പറഞ്ഞ് നിഷേധിക്കും. എല്ലായിടത്തും നമ്മൾ എന്താണ് പറയുന്നത്? നാസ്തി. അങ്ങനെ നിഷേധിക്കുന്നിടത്തെല്ലാം, ഓരോ വസ്തുവിനെയും നിഷേധിക്കുന്നിടത്തെല്ലാം എന്താണ്? നമ്മളിതിന്റെ അസ്തിത്വത്തെ സമർത്ഥിക്കുക. ഞാൻ പറയുന്നത് എന്താണ്? അസ്തിത്വം ഇതിനല്ലെന്നാണ് നമ്മൾ പറയുന്നത്. നാസ്തി എന്ന് പറയുന്നു, ഇതിൽ അസ്തിത്വമില്ല. അപ്പോ ഇവിടെ ഏതൊരു അസ്തിത്വത്തെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ, ആ അസ്തിത്വത്തെ നമ്മൾ ഇതിൽ ആരോപിക്കുകയാണ് ഈ പുസ്തകത്തിൽ. എന്നിട്ട് പറയുന്നു ആ അസ്തിത്വം ഇതല്ല, അസ്തിത്വം ഇതിൻ്റെതല്ല, മറിച്ച് അസ്തിത്വത്തിൽ ഇത് ആരോപിതമാണ്. അസ്തിത്വത്തോട് ചേർന്നത് പ്രതീതമാകുകയാണ്. അതുകൊണ്ട് നാസ്തി നാസ്തി, നേതി നേതി എന്ന് നിഷേധിച്ചു കഴിഞ്ഞാൽ മറ്റൊരു തരത്തിൽ അവിടെ അസ്തിത്വത്തെ സമർത്ഥിക്കുകയാണ്. എവിടെ ഒരു വസ്തുവിന്റെ സ്ഥിതിയെ നിഷേധിക്കുന്നു അവിടെയെല്ലാം പറയുന്ന എന്താണ്? അസ്തിത്വം അതിതല്ല, ഇത് നാമരൂപാത്മകമാണ്. നാമരൂപാത്മകമായ ഈ വസ്തുവിനും അസ്തിത്വം അനുഭവപ്പെടുന്നു. സർവം സത്, സർവത്തിലും ശൂന്യതയിൽ പോലും എന്ന് പറയും. എന്താ ശൂന്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയുന്നില്ല, ശൂന്യതയുണ്ട്. ശൂന്യതയിലുണ്ട് അസ്തിത്വം, സർവനിഷേധങ്ങളിലും ഉണ്ട്. നിങ്ങൾ നിഷേധിക്കുന്നു എന്ന് ചോദിച്ചാൽ അതേന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? നിഷേധയിലെ അസ്തിത്വത്തെ അംഗീകരിക്കുകയാണ്. അസ്തിത്വത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് സർവപദാർത്ഥങ്ങളും. കാരണം എവിടെയും നമുക്കിതിനെ നിഷേധിക്കാൻ പറ്റുന്നില്ല. അസ്തിത്വത്തെ ആശ്രയിച്ച് നിൽക്കുകയും അതേസമയം ഇതിനെ നിഷേധിക്കാൻ കഴിയുന്നുണ്ട്. ഇതല്ല ഇതല്ല എന്ന് അങ്ങനെ നിഷേധിക്കാൻ കഴിയുന്നുണ്ടെന്നാണ്. പദാർത്ഥങ്ങൾ അസ്തിത്വത്തിൽ ആരോപിതമാണ്. സർവപദാർത്ഥങ്ങളെ പ്രപഞ്ചം ആകമാണ് അസ്തിത്വത്തിൽ ആരോപിതമാണ്. അതുകൊണ്ട് അസ്തിത്വം എന്താണ്? സർവഗതമാണ്. അസ്തിത്വത്തിനൊരിക്കൽ രൂപാന്തരം സംഭവിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് രൂപാന്തരം കാണാൻ എന്താണ്? ഒരേ ഒരു വസ്തു പഞ്ചഭൂതം, അത് തന്നെ പുസ്തകമായി മാറി ഇനിയായിട്ട് മാറി രൂപാന്തരത്തിന്റെ എല്ലാം പഞ്ചഭൂതമാണല്ലോ. പ്രപഞ്ചത്തിൽ വാഗാലംബനമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന് സർവത്ര രൂപാന്തരം സംഭവിക്കുന്നു. പക്ഷെ അസ്തിത്വമോ എവിടെയെല്ലാം നിഷേധിക്കുന്നു അവിടെയെല്ലാം പറയുന്ന എന്താണെന്ന? അസ്ഥി. അസ്തിത്വത്തിന് ഒരിടത്തും മാറ്റം വരുന്നില്ല. എന്തുകൊണ്ടാണ്? അസ്തിത്വം ഏകമാണ്, അതുകൊണ്ടാണ് അതിന് ഏകമെന്ന് പറയുന്നത്. ഈശ്വരനേകലാണ്, ബ്രഹ്മമേകമാണ്, അസ്തിത്വമേകമാണ്, ജ്ഞാനമേകം എന്നെല്ലാം പറയുന്നത് എന്തുകൊണ്ട്? അതിന് മാറ്റം വരുന്നില്ല. എന്നിട്ട് മാറ്റം വരുന്നതായിട്ട് നമുക്ക് അനുഭവമില്ല. മാറ്റം വന്നിരുന്നു പറയാമായിരുന്നു, അനേകമാണ്, പുസ്തകം അനേകമാണ്, എന്തുകൊണ്ട് അതിന് മാറ്റം വരുന്നു? മേശ അനേകമാണ്, മാറ്റം വരുന്നു. പക്ഷെ ആ മാറ്റത്തെ നമ്മൾ മനസ്സിലാക്കുന്ന എങ്ങനെ? അസ്തിത്വത്തോട് ചേർന്നാണ്. നാസ്തി നാസ്തി ഏതിന്റെ മാറ്റത്തെ നമ്മൾ മനസ്സിലാക്കിയാലും സർവത്ര എന്താ ഓരോ ഒന്നേ നമുക്ക് പറയാനുള്ളൂ, നേതി നേതി, നാസ്തി നാസ്തി. സർവത്ര അസ്തിത്വം ഏകരൂപത്തിൽ തന്നെ ഇരിക്കും. കാരണം അതിന് മാറ്റം വരാത്തതുകൊണ്ടത് ഏകമാണ്, നിരഞ്ജനം. അതിൽ മറ്റൊന്നിനെ കൂട്ടിച്ചേർക്കാൻ കഴിയത്തില്ല, പരിശുദ്ധമാണ്, അതിൽ കളങ്കമില്ല. നമുക്ക് നമ്മുടെ മുമ്പിൽ കാണുന്ന ഏത് വസ്തുക്കളെ ഒന്നിനെ മറ്റൊന്നിനോട് കൂട്ടിച്ചേർക്കാം? പഞ്ചഭൂതങ്ങൾ കൂടിച്ചേർന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. അഗ്നി വായുവിനോട് ചേരുന്നു, വായു അഗ്നിയോട് ചേരുന്നു, രൂപാന്തരം സംഭവിക്കുന്നു. പൃഥ്വി ജലത്തോട് ചേരുന്നു, ജലം ആകാശത്തോട് ചേരുന്നു, പഞ്ചീകരണം, ഇതെല്ലാം നമ്മൾ കരണം ഇതെല്ലാം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഒന്ന് മറ്റൊന്നിനോട് കൂടി ചേർന്നേ ഇരിക്കും, പ്രപഞ്ചത്തിന്റെ സ്വഭാവമാണ്. ഏതെങ്കിലും ഒരു ഭൂതത്തെ തനിയെ കിട്ടത്തില്ല, ഇത് ആകാശമാണ്, ഇത് പൃഥ്വിയാണ് എന്ന അനുഭവത്തിൽ കിട്ടത്തില്ല. അത്യധികം സൂക്ഷ്മമായ ആകാശമാണെങ്കിലും അത്യധിക സ്ഥൂലമായ പൃഥ്വിയാണെങ്കിലും രണ്ടും ചേർന്നിരിക്കും. ഇത് പ്രപഞ്ച സ്വഭാവമാണ്. അഞ്ചനം കളങ്കം സർവത്ര ചേരുകയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. പക്ഷെ ഇതാണെങ്കിലോ അസ്തിത്വം നിരഞ്ജനം, അതിനെ എന്തിനെങ്കിലും കൂട്ടിച്ചേർക്കാൻ കഴിയും? അസ്തിത്വത്തോടൊന്നിനെ കൂടെ ചേർക്കുക സാധ്യത. എന്തുകൊണ്ട്? അസ്തിത്വം സർവത്തെയും നിഷേധിക്കുന്നു. നാസ്തി ഇതല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു. അതുകൊണ്ട് അസ്തിത്വം നിരഞ്ജനമാണ്, കളങ്കരഹിതമാണ്, നിരവയവും. ഇതിന് അംശങ്ങളില്ല, വളരെ സ്പഷ്ടമാണ്. അംശങ്ങളുണ്ടെങ്കിൽ അതിന് നമുക്ക് വിധിച്ച് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നു ഞാൻ, എന്നിട്ട് പറയുന്നു എൻ്റെ തല, എൻ്റെ കൈ, എൻ്റെ കാല്. അവയവമുള്ള സർവത്തിനെ ഇങ്ങനെ നിർവചിക്കാം, പക്ഷെ അസ്തിത്വത്തിൽ എങ്ങനെയാ പറയുന്നു? അസ്തിത്വത്തിന്റെ ഇന്ന ഭാഗം ഇന്ന ഭാഗം, അസ്തിത്വത്തിന്റെ തല കാല് അതിന്റെ അവയവങ്ങൾ ഒന്നും പറയാൻ പറ്റില്ല. അസ്തിത്വത്തിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കാനോ സാധ്യമല്ല. പരമാവധി നമുക്ക് പറയാമെന്നുള്ള നാസ്തി, അതും അസ്തിത്വത്തിനൊന്നും സംഭവിക്കുന്നില്ല. അസ്ഥി എന്ന് പറയുന്നിടത്തും അതുണ്ട്, നാസ്തി എന്ന് പറയുന്നിടത്തും അവിടെ ഉണ്ട്, അത് അതിനൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ നഞ്ഞ് നിഷേധം, അതിനുള്ള ഈ വികല്പങ്ങളെ കൽപ്പനകളെ മാറ്റാൻ വേണ്ടി മാത്രം. നാസ്തി എന്ന് പറയുന്നിടത്തോ അസ്ഥി എന്ന് പറയുന്നിടത്തോ അസ്തിത്വത്തിന് വ്യത്യാസം വരുന്നില്ല, അസ്തിത്വ ബോധത്തിന് വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് അതെന്താണ്? നിരവയവമാണ്. ആത്യന്തികമായിട്ട് അതെന്താണ്? ഈ അസ്തിത്വം മുമ്പ് പറഞ്ഞല്ലോ, ഒരു ജീവൻ അവൻ ബോധത്തോടെ ഇരുന്ന് ഈ പ്രപഞ്ചത്തെ അറിയുമ്പോഴാണ് അവന്റെ ഈ അസ്തിത്വ അനുഭവം. ശരി, പുസ്തകം ഇന്നതാണ്, മേശ ഇന്നതാണ്, ഇതെല്ലാം നമുക്ക് ഇതിനെ പ്രത്യേകം വ്യവഹരിക്കും. ഇതിന് പറയും ഇതിനൊക്കെ അർത്ഥക്രിയാകാരിത്വമുണ്ട്. പുസ്തകം തുറക്കാം, അടയ്ക്കാം, വായിക്കാം, ഉപയോഗിക്കാം, വലിച്ചെറിയാം, അതെല്ലാം കൊണ്ട് ഓരോ പ്രയോജനങ്ങളുണ്ട്. അതിന് നിഷേധാത്മകമായിട്ടോ അല്ലെങ്കിൽ ഭാവാത്മകമായിട്ടോ അതെല്ലാം ഉപയോഗിക്കാം. പക്ഷേ പ്രപഞ്ചത്തിലെ ഏതംശത്തിന്റെയും സ്വഭാവമാണ് പരമാണു മുതൽ സർവത്തെ അല്ലേ? അതിന് നമ്മൾ മനസ്സിലാക്കുന്നു, അതിനെ ഉപയോഗിക്കുന്നു, പരമാണുകളൊപ്പം അതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. അത് പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ജീവൻ അതിനെ ഉപയോഗിക്കാൻ നാമരൂപാത്മകമായിരിക്കുന്ന സർവത്തെയും അങ്ങനെ ചെയ്യാം. ആകാശം വരെയുള്ള കാര്യങ്ങൾ അവകാശത്തെ നമ്മൾ ഉപയോഗിക്കുന്നു. എന്താണ് അവകാശം കൊടുക്കുന്നത്? ഇടം കൊടുക്കുന്നു. ഇടത്ത് നമ്മൾ ഉപയോഗിക്കുന്നു. സർവത്ര ഇതുണ്ട്. പക്ഷേ എന്താണ് ഈ അസ്തിത്വം? അതിനെ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതിനർത്ഥക്രിയാകാര്യത്വം പദാർത്ഥങ്ങളിൽ കാണുന്നത് പോലെ അതിൽ നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെന്താ? കേവല വിജ്ഞാനം. അസ്തിത്വം എന്ന് പറയുന്നത് വിജ്ഞാനം മാത്രം അല്ലേ? ബോധത്തോടുകൂടി ഈ പ്രപഞ്ചത്തെ അറിയുമ്പോൾ അറിയുന്നതാണ് അസ്തിത്വ രൂപത്തിൽ ഞാനറിയുന്നത്. ആ അസ്തിത്വം എന്ന് പറയുന്നതിന് നമുക്ക് അറിവിൽ നിന്ന് വേർതിരിക്കാൻ പറ്റില്ല. ഇതെന്റെ അറിവാണ്, ഇത് അസ്തിത്വമാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇവിടെ പറയാം, ഇത് പുസ്തകം, പുസ്തകത്തിന്റെ അസ്തിത്വം എന്തുകൊണ്ട് നമ്മൾ പുസ്തകത്തെ നിഷേധിക്കുന്നു? പുസ്തകത്തെ നിഷേധിക്കുമ്പോഴും അസ്തിത്വം ശേഷിക്കുന്നു. പുസ്തകം ഇല്ലാതായാലും അസ്തിത്വം ശേഷിക്കുന്നു. പക്ഷെ വിജ്ഞാനമില്ലാതാകെ അസ്തിത്വം ശേഷിക്കുക, അത് സംഭവിക്കുന്നു. വിജ്ഞാനം തന്നെ അസ്തിത്വ രൂപത്തിൽ സ്ഫുരിക്കുന്നു. അസ്ഥിഭാതി പ്രിയം വിജ്ഞാനത്തിന്റെ തന്നെ സ്ഫുരണമാണത്. അപ്പൊ വിജ്ഞാനം അസ്തിത്വം എന്ന് രണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സച്ചിദാനന്ദം എന്നതിനെ പറയുന്നത്. അത് വിജ്ഞാനമാണ്. അപ്പൊ അത് സത്താണ്, അസ്തിത്വമാണ്, വിജ്ഞാനമാണ്, സത്യചിത്താണ്. ആർക്കെങ്കിലും ആ അസ്തിത്വത്തെ വിജ്ഞാനത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല. ആ വിജ്ഞാനത്തിന്റെ സ്ഫുരണമാണ് അസ്തിത്വം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങേറ്റം വിജ്ഞാനത്തെയും നമ്മളെങ്ങനെ അറിയുന്നു? വിജ്ഞാനം അസ്ഥി എന്ന് പറയുന്നു. വിജ്ഞാനം അസ്ഥി എന്നാണ് അറിയുന്നത്. വിജ്ഞാനത്തിന്റെ അസ്തിത്വത്തെ അറിയുന്നു മാത്രമല്ല, പുസ്തകമസ്തി എന്ന് പറയുന്നിടത്തും എന്താണോ താല്പര്യം, എന്താണോ എന്താ അസ്തിത്വം പുസ്തകമസ്തി എന്ന് പറയുന്നിടത്ത്? ആ വിജ്ഞാനം തന്നെ വിജ്ഞാനമല്ലാതെ അസ്തിത്വമുണ്ട്. വിജ്ഞാനത്തിൽ പുസ്തകം പ്രതീതമാകുമ്പോൾ പറയുന്നു വിജ്ഞാനമസ്തി. ആ വിജ്ഞാനത്തിൽ പുസ്തകം പ്രതീതമാകുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു പുസ്തകമസ്തി. ഇതിലെന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല, വിജ്ഞാനം തന്നെ അസ്തിത്വം.
2: ഓം നമ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ഓൾ, ദി നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് സ്പിരിച്വൽ ഡിസ്കോഴ്സ്. ഇൻ ദിസ് യു ആർ അബൌട്ട് ടു ലിസൺ ശിവാനന്ദ ലഹരി ഇൻ ഹിന്ദി, പ്രസന്റഡ് ബൈ மகாமண்டலேஸ்வர் சுவாமி ஸ்ரீ ஆத்மானந்த கிரிஜி மகாராஜ். தேங்க்யூ. ஓம் நம சிவாய.
3: தோ புத்தி சக்தா ஹை, லேக்கின் உஸ்ஸே கஹோ மேரி துலா வித்யா நஷ்ட ஹோ ஜாவே. तुला विद्या नष्ट करने की क्षमता नहीं है. तुला विद्या, मूला विद्या नष्ट करने की क्षमता किसमें है? जिसमें अपने में ही खुद का प्रकाश है, वही मूला विद्या को नष्ट